0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 26 ശനിയാഴ്ച. കൊല്ലവർഷം 1202, കന്നിമാസം 10 പൂരോരുട്ടാദി നക്ഷത്രം. ആന്റണി ഡി സെന്റ് എക്സുപെറി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, പറഞ്ഞിട്ടേ, ഹൃദയം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ശരിയായി കാണാൻ കഴിയൂ, ആവശ്യമായ കാര്യങ്ങളൊന്നും കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യരെയും സാഹചര്യങ്ങളെയും അവരുടെ ബാഹ്യരൂപം വെച്ചാണ് വിലയിരുത്താറുള്ളത്. എന്നാൽ ഒരാളുടെ യഥാർത്ഥ സ്നേഹവും സത്യസന്ധതയും മനസ്സിലാക്കാൻ കൺകാഴ്ചകൾ മാത്രം പോരാ, ഹൃദയം കൊണ്ട് അനുഭവിക്കണം. പുറമേയുള്ള തിളക്കങ്ങളിൽ വീണു പോകാതെ മനുഷ്യരുടെ നല്ല മനസ്സുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. കുടുംബ ബന്ധങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം സ്വന്തം കുടുംബം എന്നത് നാം ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മോടൊപ്പം കൂടുന്നതാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റ് അടുത്തതും അകന്നതുമായ ബന്ധുക്കൾ, പിന്നീട് സുഹൃത്ത് ബന്ധങ്ങൾ, അങ്ങനെ ബന്ധങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ ചില ബന്ധങ്ങൾ സുദൃഢമായി നിലനിൽക്കുന്നു, ചിലത് അപ്രതീക്ഷിതമായി നിന്നുപോകുന്നു. കാരണങ്ങൾ പലതാവാം. ഇത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഇന്ന് കുടുംബങ്ങളിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കം സ്വാഭാവികമാണ്. തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സംരക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും കുറവല്ല. മിക്കവാറും എല്ലാ ബന്ധങ്ങളിലും പ്രധാനമായും വിള്ളലുണ്ടാക്കുന്നത് സ്വത്തിന്റെ പേരിലാണ്. പിന്നെ തെറ്റിദ്ധാരണകളുടെ പേരിലും ഈഗോയുടെ പേരിലും തകരുന്ന ബന്ധങ്ങളും ധാരാളമുണ്ട്. പലപ്പോഴും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തുറന്നു സംസാരിക്കാത്തതിന്റെ പേരിൽ വീണുടയുന്ന ബന്ധങ്ങളുമുണ്ട്. ചില ബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് തകർന്നു പോകുന്നത് എന്നത് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ്. ഒരു കാലത്ത് നമ്മളോടൊപ്പം ചിരിച്ച് സംസാരിച്ച് കളിച്ചു നടന്നവർ ഇന്ന് ഓർമ്മകളിൽ മാത്രം നിറയുന്നു. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അകലുന്നു. ഒരുപക്ഷെ ഇപ്രകാരം അകന്നു പോകുന്നവർക്ക് അത് അനിവാര്യമായിരിക്കും. ചിലർ മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തന്നെ അകന്നു പോകുന്നു. അത് ഹൃദയഭേദകമാണ്. പോകാൻ തീരുമാനിച്ചാൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ നമ്മളെ മനസ്സിലാക്കിയവർ എന്ന നാം സുദൃഢമായി വിശ്വസിച്ചിരുന്ന ആളുകളാവും ഇന്ന് നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ വെമ്പൽ കാണിക്കുന്നത്. ഇവിടെ നാം സത്യത്തെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും എക്കാലവും ചേർത്ത് പിടിക്കാമെന്ന വ്യാമോഹം ഉപേക്ഷിക്കുക. എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. ജീവിതം നമുക്ക് മുൻപിൽ ചില ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. നമ്മുടെ മാത്രം അനുഭവങ്ങളിൽ നിന്നല്ല, നമുക്കറിയാവുന്ന പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് നാം ചില തിരിച്ചറിവുകൾ നേടേണ്ടതുണ്ട്. നാളെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ആരൊക്കെ അകന്നു പോകും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നവർ പോകുന്നവരെക്കാൾ നല്ലവരായിരിക്കട്ടെ എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തി അങ്ങനെയുള്ളവരെ കണ്ടെത്താനും ബന്ധങ്ങൾ പരിപോഷിപ്പിക്കാനും ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. എന്തായാലും ഇവയിൽ നിന്നൊക്കെ നമുക്ക് നല്ല അനുഭവ പാഠങ്ങൾ ലഭിക്കും എന്ന് ഉറപ്പുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുന്ന പ്രധാന കാര്യം എന്തെന്നാൽ, ബന്ധങ്ങൾ മാറാം, ആളുകൾ മാറാം, പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു തെറ്റും ചെയ്യാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാരണങ്ങൾ മെനഞ്ഞ് ബന്ധവും ഉപേക്ഷിച്ചു പോയവരെയോർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്. നാം തളരുന്നു എന്നത് അവരെ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഭാവിയിൽ പ്രേരണ നൽകും. നമ്മെ വിഷമിപ്പിച്ചവരുടെ മുൻപിൽ അവർക്കു പകരം അതിലും മികച്ച കൂട്ടായ്മകൾ, സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ച് പഴയതിലും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും കാര്യക്ഷമതയോടെയും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ സന്തോഷം നമ്മുടെ മുഖത്തിന്, മനസ്സിന് ഒരു പനിനീർപ്പൂവിൻ്റെ സൗന്ദര്യവും സുഗന്ധവും പ്രദാനം ചെയ്യും. ആ ഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് കേട്ടാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 26-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനും ബംഗാളി സാഹിത്യത്തിന്റെ പിതാവുമായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ജനിച്ചത് 1820 സെപ്റ്റംബർ 26-നാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വിധവ പുനർവിവാഹ നിയമപരമായ അംഗീകാരത്തിനു വേണ്ടിയും പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഠിന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. ആണവായുധങ്ങൾ വരുത്തിവെക്കുന്ന ഭീഷണികളെക്കുറിച്ചും അവ പൂർണമായി നിർമാർജനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആഗോള അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമാർജന ദിനമായി ആചരിക്കുന്നു. 2013 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ 13-ാമത് പ്രധാനമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിച്ചത് 1932 സെപ്റ്റംബർ 26-നാണ്. ഇന്നത്തെ പാകിസ്ഥാനിലെ ഗാഹിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1991 PV നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിച്ചത്. 2004 മുതൽ 2014 വരെ അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബോളിവുഡ് സിനിമയിലെ നിത്യഹരിത നായകനും നിർമ്മാതാവുമായ ദേവ് ആനന്ദ് ജനിച്ചത് 1923 സെപ്റ്റംബർ 26-നാണ്. ഗൈഡ്, ഹരേ രാമ ഹരേ കൃഷ്ണ, ജുവൽ തീഫ് തുടങ്ങിയ വിഖ്യാത ചിത്രങ്ങളിലൂടെ ദശാബ്ദങ്ങളോളം ഹിന്ദി സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ച അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ ഒരു കോളനി എന്ന പദവിയിൽ നിന്നും സ്വയംഭരണാവകാശമുള്ള ഡൊമിനിയൻ എന്ന പദവിയിലേക്ക് ഔദ്യോഗികമായി ഉയർന്നത് 1907 സെപ്റ്റംബർ 26-നാണ്. രാജ്യത്തിന്റെ സ്വതന്ത്ര ജനാധിപത്യ വളർച്ചയിൽ നിർണായകമായ ഘട്ടമായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മൗനം കൊണ്ടും മിതഭാഷണം കൊണ്ടും വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയ പ്രഗത്ഭ രാഷ്ട്ര തന്ത്രജ്ഞൻ. 1991 ഭാരതീയ സാമ്പത്തിക രംഗത്തിന് പുതിയ വാതായനങ്ങൾ തുറന്നു നൽകി ആധുനിക ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട സാമ്പത്തിക ശാസ്ത്ര വിചക്ഷണൻ. ഇന്ന് സെപ്റ്റംബർ 26, മുൻ ഭാരത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജന്മദിനം. 1932 സെപ്റ്റംബർ 26 അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഗാഹൻ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1991 PV നരസിംഹ റാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾ തകർന്നു പോകുമായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ വളർച്ചയിലേക്ക് നയിച്ചു. 2004 മുതൽ 2014 വരെ നീണ്ട 10 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിന്റെ 13-ാമത് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ കുതിച്ചുചാട്ടം, വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി, വിദ്യാഭ്യാസാവകാശ നിയമം തുടങ്ങി ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നു. ലാളിത്യവും സത്യസന്ധതയും കൈമുതലാക്കിയ അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. തന്റെ വിജ്ഞാനം കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും ഭാരതത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രിയ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഈ ജന്മദിനവേളയിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Info@7.
0: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി IR പ്രസാദ് ചുമതലയേറ്റു. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. വിവിധ ചാനലുകളുടെ വാർത്താ വിഭാഗത്തിൽ പ്രവർത്തിച്ച ശേഷം 2016 PRD എത്തുന്നത്. 2 കഥാസമാഹാരങ്ങളും ഘോഷം എന്ന പേരിൽ നോവലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ആനമങ്ങാട് പരിയാപുരം സ്വദേശിയാണ്. 11th ആയുർവേദ ദിനാചരണാഘോഷങ്ങളുടെ ഭാഗമായി ആരോഗ്യപൂർണമായ നാളേക്കായി ലഹരിയെ ഒഴിവാക്കൂ വിഷയത്തെ ആസ്പദമാക്കി ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിൽ 1st സ്ഥാനം ചെമ്പൈ സ്മാരക സംഗീത കോളേജ് കരസ്ഥമാക്കി. 5,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. നെന്മാറ NSS കോളേജ് 2nd സ്ഥാനവും അഹ്ലിയ ആയുർവേദ കോളേജ് 3rd സ്ഥാനവും നേടി. യഥാക്രമം 3,000 രൂപയും 1,500 രൂപയുമാണ് സമ്മാന തുക. ജില്ലയിലെ വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്രവർത്തികളുടെ ഭാഗമായി ടാറിംഗ് നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തൂതപ്പുഴ, തോട്ടുമുക്ക്, കണ്ടേങ്കാവ്, പേരടിയൂർ റോഡിൽ September 26 മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. വണ്ടന്തറ, കട്ടുപ്പാറ, ഷൊർണൂർ, പെരിന്തൽമണ്ണ എന്നീ റോഡുകളിൽ September 27 മുതൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സേവനങ്ങളെക്കുറിച്ചും വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കളക്ട്രേറ്റിൽ പ്രത്യേകം സജ്ജീകരിച്ച കിയോസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ K.Sudhir ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര 2026 രണ്ടാം എഡിഷന്റെ പ്രചരണാർത്ഥമാണ് കിയോസ്ക് ഒരുക്കിയിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിടെക് BE September 29 പരീക്ഷ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം അന്നേ ദിവസം രാവിലെ 10 കോളേജിൽ ഹാജരാകണം. നാഷണൽ സർവീസ് സ്കീം ലഹരിവിരുദ്ധ പദ്ധതിയായ തൂഫാൻ കമാൻഡോസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മായാസി നായർ അധ്യക്ഷയായ ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T.N. Sudhir കമാൻഡോ സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ സൗമിനി VC, ഹയർ സെക്കൻഡറി അക്കാദമിക് കോർഡിനേറ്റർ A.Chandrasekhar, NSS യൂണിവേഴ്സിറ്റി തല കോർഡിനേറ്റർ ഡോക്ടർ ഹിമ, VHSE ജില്ലാ കൺവീനർ ജാഫർ JK, NSS ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ ശശിധരൻ എന്നിവർ പങ്കെടുത്തു. PSE September 26 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ നടത്തുന്ന ക്ലർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, സെക്യൂരിറ്റി ഗാർഡ്, സെയിൽസ് അസിസ്റ്റന്റ്, അറ്റൻഡർ കാറ്റഗറി നമ്പർ 427/2025, 436/2025, 466/2025, 504/2025, 572/2025 എന്നീ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയുടെ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയതായി ജില്ലാ PSE ഓഫീസർ അറിയിച്ചു. മണ്ണാർക്കാട് MES HSS എന്ന കേന്ദ്രത്തിൽ പരീക്ഷയുള്ള 106-15-12 രജിസ്റ്റർ നമ്പർ മുതൽ 106-18-11 വരെ രജിസ്റ്റർ നമ്പറുകൾ ഉള്ളവർക്ക് മണ്ണാർക്കാട് MES കാലടി കോളേജിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ പഴയതോ പുതിയതോ ആയ അഡ്മിഷൻ ടിക്കറ്റുകൾ ഹാജരാക്കണം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhD ഒഴിവുകളുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം October 3 SNGC കോളേജ് @gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
1: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി 6 ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446001599 4477211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ എഫ്എം. കേട്ട് കൂട്ടുകൂടാ.
1: പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: Listen without break. When Ahalya FM 90.4. Kettu kettu kootu koodam.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഹലോ, ഹായ്, നമസ്കാരം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ മുഖമാണോ ആദ്യം കാണുന്നത്? എന്താണ് ഒരു ഫസ്റ്റ് കാഴ്ച? എന്താണ് ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാരും പറയും, കൂടുതലും ആളുകളും പറയും, മുഖമൊക്കെ കാണണമെങ്കിൽ നമ്മൾ മിറർ നോക്കണം അല്ലെ. മിക്ക ആളുകളും, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ആദ്യം കാണുന്നത്, ദ ഫേസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ് എന്ന് പറയുന്നത് ഫോൺ സ്ക്രീൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ സ്ക്രീൻ കാണുന്നു, നമ്മൾ ഒരു ദിവസം എത്ര കാര്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും, ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യും, റീൽസ് നമ്മൾ കാണും, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെയിൽ, വീണ്ടും റീല്, പിന്നെയും കുറെ ഷോർട്ട് വീഡിയോസ്. പിന്നെ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ എന്തിനാ ഈ ഫോൺ എടുത്തത് എന്ന് നമ്മളൊരു എറ്റേണൽ ചോദ്യം നമ്മളോട് ചോദിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത് ലൈഫ് സെറ്റാക്കാൻ വിൽ പവർ വേണമെന്നാണ്. ഇന്ന് മുതൽ ഫോൺ കുറയ്ക്കും, ഇന്ന് മുതൽ ഫോക്കസ് ചെയ്യും, ഇന്ന് മുതൽ ഡിസിപ്ലിൻ, ഇന്ന് വരെ എന്ന് പറയുന്നതിൽ ആ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വിൽ പവറിലല്ല, എൻവയൺമെന്റിലാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുന്ന ജീവികള് ചുറ്റുപാടുകളോടും പ്രതികരിക്കുന്ന ഒരു ജീവിയാണ്. നിങ്ങളെ മാറ്റുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ വിൽ പവറല്ല, മറിച്ച് എൻവയൺമെന്റാണ്. അതെങ്ങനെയാണ്, അതെന്താണ് അഭിരാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ മുറി, നിങ്ങളുടെ ഡെസ്ക്, നിങ്ങളുടെ സ്ക്രീന്, നിങ്ങളായിരിക്കുന്ന ചില സ്ഥലങ്ങൾ, നിങ്ങളുടെ ഫീഡ്, ഇതൊക്കെ ചേർന്നാണ് നിങ്ങളുടെ മൂഡും ഫോക്കസും എനർജിയും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ വേറൊരു ഹീറോ കൂടെ വരുന്നുണ്ട്. ആ ഹീറോയുടെ പേര് വിഷ്വൽ സ്ട്രെസ് എന്നാണ്. എന്തൊക്കെ തരത്തിൽ സ്ട്രെസ് ഉണ്ട് ലോകത്ത്? ഇതെന്താ ഇപ്പൊ പുതിയ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷ്വൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. ചെറിയ എക്സ്പെരിമെന്റുകളൊക്കെ നമുക്ക് ചെയ്യണം, എന്നാലേ നമുക്കിത് മൊത്തത്തിൽ മനസ്സിലാകുള്ളൂ. എന്തായാലും ഇന്നത്തെ എഴുത്തോല നമ്മൾ അങ്ങനെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. മേശപ്പുറത്തൊരു ഫോൺ വെക്കണം. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ്സ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, കൈ അതിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ സ്ഥലത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റിയിട്ട് ഒരു പുസ്തകം വെക്കും. വായിക്കണം എന്നില്ല, പക്ഷെ ഇതൊന്ന് തുറന്നു നോക്കിയാലോ എന്ന ചിന്തയെങ്കിലും വരും. അതാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിൻ എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, കാണുന്നതിന് പിന്നാലെ ഓടുന്ന ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ഇനി നിങ്ങളുടെ റൂമൊന്ന് മനസ്സിലേക്ക് വരുത്തിക്കുക. കസേരയിൽ ഇപ്പോൾ ഒരു ജീൻസ്, കട്ടിലിൽ 3 ടീഷർട്ടുകൾ, മേശപ്പുറത്ത് ചാർജർ, ഇയർബഡ്സ്, കോഫിക്കപ്പ്, ബില്ല്, 2 പേന, പഴയ വെള്ളക്കുപ്പി, ഇങ്ങനെയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷേ ബ്രെയിൻ പറയുന്നത്, ചേട്ടാ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഞാനല്ലേ, ഓരോ സാധനവും ഓരോ നിറവും ഓരോ കാഴ്ചയും. ഈ ബ്രെയിൻ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ജോലികളാണ് ബ്രെയിനിന്റെ. അപ്പൊ അതൊക്കെ കൂട്ടിക്കൂട്ടി അവസാനം വരുന്ന സംഭവമാണ് ഈ വിഷ്വൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ കൺമുന്നിൽ അത്രയധികം ഡിസ്റ്റർബൻസസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്ട്രെസ് നിങ്ങൾക്കും വരാം, എനിക്കും വരാം. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും, ഇതെന്താ ഇത്രയും ക്ഷീണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്തില്ലേ, പക്ഷെ എന്നാലും വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. ഫോക്കസ് കിട്ടുന്നില്ല, ചെറിയ കാര്യത്തിന് ദേഷ്യം വരുന്നു. അത് ജോലി കൂടിയത് കൊണ്ടായിരിക്കണം എന്നില്ല, ഒരു പക്ഷേ ഈ വിഷ്വൽ സ്ട്രെസ് കാരണമായിരിക്കും, കാഴ്ചകൾ കൂടിയത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ചില മോർണിംഗ് ചലഞ്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വിഷ്വൽ സ്ട്രെസ് എങ്ങനെയൊക്കെ കുറക്കാം എന്നൊക്കെ നോക്കാം. ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മോർണിംഗ് ചലഞ്ച് എന്താന്ന് വെച്ചാൽ, ഈ വിഷ്വൽ സ്ട്രെസ് നമുക്ക് കൂട്ടുന്ന ഇതേപോലെ അലങ്കോലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വരാൻ പാടില്ല. എപ്പോഴും ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, നമ്മുടെ സ്പേസ് ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും. ഇപ്പൊ റൂം തുറന്ന് ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, സ്ക്രീനിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണു മാറ്റിയിട്ട് ഫോണിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിന് 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ എപ്പോഴും പറയാറില്ലേ, മൈൻഡ് സെറ്റ് മാറ്റണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ ആദ്യം ഈ ഐ സെറ്റ് മാറണം. നിങ്ങളുടെ കണ്ണുകൾ ദിവസവും കാണുന്നതാണ് നിങ്ങളുടെ മനസ്സ് ദിവസവും ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ കണ്ണുകൾക്ക് കുറച്ച് സമാധാനം കൊടുത്താൽ മനസ്സും തനിയെ സമാധാനത്തിലാകും. സിമ്പിൾ, ക്ലീൻ സ്പേസ്, കാം ഐസ്, ഷാർപ്പ് മൈൻഡ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ചകളില്ലേ, അത് നമ്മുടെ മനസ്സിന്റെ ഭക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലേക്ക് ഈ ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബാഡ് ആയിട്ടുള്ള കാര്യമാണ് ജങ്ക് ഫുഡ് എന്ന് നമുക്കറിയാം. അതേപോലെ ജങ്ക് ആയിട്ടുള്ള വിഷ്വൽസ് മൈൻഡിലേക്ക് കൊടുത്താൽ നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ജങ്ക് ഫീൽ ആകും. കുറച്ച് സ്പേസ് കൊടുക്കണം, കുറച്ച് സൈലൻസ് കൊടുക്കണം, കുറച്ച് സിംപ്ലിസിറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊടുത്താലേ മനസ്സും അതുപോലെ ശാന്താകുള്ളൂ. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു സ്പേസിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ കുറച്ച് സമാധാനം ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ ഒരു വൃത്തിയുള്ള മേശയോ അല്ലെങ്കിൽ ഒതുക്കമുള്ള മുറിയോ 5 മിനിറ്റ് നമ്മൾ എടുക്കുന്ന സ്ക്രീൻ ബ്രേക്കോ ഇത്രയൊക്കെ മതി നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മൂഡ് മാറ്റാൻ. ബിക്കോസ് സംടൈംസ് ദി ഫാസ്റ്റസ്റ്റ് വേ ടു ക്ലിയർ യുവർ മൈൻഡ് ഇസ് ടു ക്ലിയർ വാട്ട് യുവർ ഐ സീസ് ഫസ്റ്റ്. ഇതാണ് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ. എന്തെങ്കിലും എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞു അല്ലേ, കൂടുതലും വിഷ്വൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷ്വൽ സ്ട്രെസ് കാരണം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പണിയും ചെയ്തില്ലെങ്കിലും നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, വലിയ ആത്മനിയന്ത്രണം, വലിയ വിൽപ്പോറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് മനസ്സിന് ക്ലീൻ ആക്കാൻ, മനസ്സ് ക്ലിയർ ആക്കാൻ, മൊത്തത്തിൽ കാമാക്കാനായിട്ട്. അപ്പം ഇത്ര മാത്രമാണ് എനിക്കിന്ന് പറയാനുള്ളത് എഴുത്തോലയിലൂടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അഭിരാമിയുടേതാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078-01-02-03.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഈ കഴിഞ്ഞ ദിവസമേ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി കേട്ടോ. ആ കടയിൽ ഒരു ചേച്ചിയാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതും ആ കടയുടെ ഉടമയും ആ ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ, പച്ചക്കറി വാങ്ങിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. പുരളക്കിഴങ്ങ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കഴിക്കുന്ന ആ ഫുഡ് മാത്രമേ, അല്ലെങ്കിൽ പച്ചക്കറി മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, അടുത്തത് എന്ത് വാങ്ങിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി പറഞ്ഞു, മോനെ കൊത്തമര ഇടട്ടെ, കൊത്തമര സാമ്പാറൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഇടാലോ, ഒപ്പം തന്നെ ഉപ്പേരിയൊക്കെ വെക്കാലോ, കൊത്തമര ഇടട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, വേണ്ട എന്ന് പറഞ്ഞു. പിന്നെയും ചേച്ചി പറഞ്ഞു, ഇത് ഫ്രഷ് ആണ് മോനെ, ഇപ്പം വന്നിട്ടേ ഉള്ളൂ, നല്ലതാണ്, അങ്ങനെ അധികം വളമൊന്നും ഇടാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, കൊത്തമര വേണ്ട എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, വിലക്കുറവാണ്, അങ്ങനെ കാര്യമായിട്ട് വിലയൊന്നുമില്ല, വിലക്കുറവാണ്, കമ്പാരിറ്റീവ്ലി മറ്റ് പച്ചക്കറികളെക്കാളും വളരെ വിലക്കുറവാണ് കൊത്തമരയ്ക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമല്ല ചേച്ചി, ഞാനത് വെറുതെ തന്നു കഴിഞ്ഞാലും അത് വാങ്ങിക്കില്ല, എനിക്ക് അത്രയും ഇഷ്ടമല്ല ഈ കൊത്തമര എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നും വേണ്ടിയില്ല, അടുത്ത പച്ചക്കറി എടുത്തു. അങ്ങനെ ചില സാധനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അഭിരാമിയോട് ചോദിച്ചു, അഭിരാമി ഇങ്ങനെ വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അഭിരാമി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അഭിരാമി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ആൻഡ്രോയിഡ് ഫോണാണ് കേട്ടോ. കാര്യം അഭിരാമി കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഐഫോൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യില്ല, ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അഭിരാമി പറഞ്ഞ ഉത്തരം, എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ വെറുതെ തന്നു കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കില്ല സുനിലേട്ടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് വെറുതെ കിട്ടിക്കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു സംഭവമുണ്ടല്ലോ, അതെന്തുമാവാം കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, മന്തി, ഷവർമ, ഇതൊന്നും ഞാൻ വെറുതെ തന്നു കഴിഞ്ഞാലും, എത്ര ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാലും ഞാനത് വാങ്ങിച്ച് കഴിക്കില്ല എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എനിക്കുണ്ട്, ഞാൻ ഇപ്പോൾ അത് ഓർക്കുന്നു. അങ്ങനെ വെറുതെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ വാങ്ങിക്കാത്ത സാധനം ഏതാണ്? അതാണ് ഇന്നത്തെ അഹല്യ വിഷയത്തിലൂടെ, ഈ സാറ്റർഡേ സ്പെഷ്യൽ അഹല്യ വിഷയത്തിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു സാറ്റർഡേ ആവട്ടെ, മനോഹരമായ ഒരു ശനിയാഴ്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ മൈക്കിന്റെ മുമ്പിലുള്ളത് ആരാണ്? അത് സുനിലാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചു നേരം ഞാനിവിടെ കാണും, നല്ല കുറേ പാട്ടുകൾ പ്ലേ ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുമായിട്ട് നമ്മളൊരു ഗിവൻ ടേക്കിൽ പോകുന്നതല്ലേ നല്ലത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, വിളിക്കണം. നമ്പർ 8281 ഓക്കെ, 8281509000 ആണ്. 82 81 50 90 00 നമ്പർ. ഇനിയിപ്പോൾ വിളിക്കാൻ വയ്യ, നമുക്കൊരു മെസ്സേജ് അയക്കാം അത്രേ പറ്റുള്ളൂ എന്നാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോളൂ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. ഒരുപാട് വൈകി മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞാൻ വന്ന സമയത്ത് ഒരുപാട് പേര് ഞാൻ വൈൻഡ് അപ്പ് ചെയ്ത് പോയതിന് ശേഷമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ എല്ലാം നമ്മളങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഉപദേശം അതായിക്കോട്ടെ. നമ്മൾ, ഞാനൊക്കെ എപ്പോഴും നേരത്തെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10 മണിക്കാണ് അവിടെ എത്തേണ്ടതെന്നുള്ള ആണെങ്കിൽ ഞാനൊരു 9:50 55 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ എപ്പോഴും എന്ത് കാര്യങ്ങളും നാളേക്ക് മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ വൈകി ചെയ്യാം, ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള പരിപാടിയൊക്കെ മാറ്റിവെച്ചിട്ട് എത്രയും നേരത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുക. പല ആൾക്കാരും ഇപ്പോൾ ഓഫീസിൽ, ചില ഓഫീസിലൊക്കെ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ പതുക്കെ ജോലിയൊക്കെ ചെയ്യാറുള്ളൂ, കാര്യം നേരത്തെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പണി തരും, അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ ചെയ്യാറുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ജോലി എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുക. പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹെക്റ്റിക്കായി മാറാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് ഞാൻ പോകുന്നു. സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ്, കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ കിടിലൻ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അഹല്യ വിഷസ്, ആണ് കൂടെ ഉള്ളത്. ആരാണ്? സുനിലാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ്? നോക്കട്ടെ. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ഇതാരാണ്?
4: ഞാൻ
3: വിജയകുമാരി ചേച്ചിയാണ്. വെപ്രാളത്തോടു കൂടി വിളിച്ച വിജയകുമാരി ചേച്ചിയാണ്.
4: പെട്ടെന്ന് ഞാൻ വിളിക്കുമ്പോ അപ്പഴും കിട്ടാറില്ല. അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്, അപ്പോഴേക്കും കിട്ടി.
3: അതാണ്
4: ഞാൻ എപ്പോഴും 6 മാസത്തിന് മുന്നൊരിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു.
3: ആണോ?
4: മകൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
3: അങ്ങനെ വിളിച്ചു. വിജയകുമാരി ചേച്ചിയെ എങ്ങനെയാണ് സാധാരണ എല്ലാരും വിളിക്കാറുള്ളത്? വിജയ ചേച്ചി എന്ന് വിളിക്കാറുണ്ടോ? കുമാരി ചേച്ചി എന്ന് വിളിക്കാറുണ്ടോ? എങ്ങനെ വിളിക്കുക? വിജി ചേച്ചി എന്ന് വിളിക്കും അല്ലേ. ഈ വിജയകുമാരി എന്ന് പേര് നീളം പേരൊക്കെ വിളിക്കാൻ കുറച്ച് പാടില്ല. എന്താണ് ചേച്ചി ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? കമ്പനിയിൽ പോകുന്നുണ്ടല്ലോ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
4: രണ്ട് മക്കള്.
3: രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്തായിരിക്കും? എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ. അല്ല, നമുക്ക് ഇപ്പൊ ചേച്ചിക്ക് കുറെ സാധനങ്ങൾ എന്തെങ്കിലും ഒരു സാധനം തരുകയാണ്, ഫ്രീ ആയിട്ട് തരുകയാണ്, പക്ഷെ എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? അല്ല, അങ്ങനല്ല, അത് നമ്മൾ എന്തായാലും ആ ഭക്ഷണം വേണല്ലോ. വെറുതെ തന്നു കഴിഞ്ഞാലും നമ്മൾ വേണ്ട എന്ന് പറയുന്ന സംഭവം അത് ശരിയായില്ല. ആ ഉത്തരം കറക്റ്റ് ആയില്ല.
4: പറഞ്ഞു കഴിഞ്ഞിട്ട് കട്ടാക്കിട്ടായിരിക്കും. പിന്നെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്, പിള്ളേർക്കൊക്കെ നല്ല രസമാണ്.
3: ഓക്കെ, ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പൊ എന്തായാലും ഉത്തരം കിട്ടിയില്ല, കുഴപ്പമില്ല. ഇന്ന് ആർക്കാണ് വിശേഷം അറിയിക്കാനുള്ളത്? അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്. അത് പറയാനായിട്ട് വിളിച്ചതായിരുന്നു അല്ലേ? അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ചോദ്യം ഒക്കെ ചോദിച്ചത്.
4: പിന്നെ മകന്റെ മെലിഞ്ഞാന്നായിരുന്നു, അവൻ വിളിച്ചാന്നുള്ളത് അറിയില്ല, ഞാൻ കമ്പനിക്ക് ബൈപ്പാസ് ആയിട്ടില്ല.
3: ഓക്കെ,
4: അവന് മെലിഞ്ഞാവ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പേര് അരുണാണ്.
3: ഓക്കെ, അപ്പൊ അനിയത്തിക്കും മോനും എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വിളിച്ചത് വിജയകുമാരി ചേച്ചി ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടിയില്ല, ചേച്ചിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഓർമ്മ വരിക എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ ആയിരിക്കും, നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വെറുതെ കിട്ടിക്കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു സംഭവം, സാധനം എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. നെക്സ്റ്റ് കോളറിന് മുന്നേ, നെക്സ്റ്റ് കോളർ വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് കേട്ടോ. ഞാനിപ്പോ കുറെ ദൂരം വണ്ടി ഓടിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വാഹനം ഓടിക്കുന്നവരുടെ നിയമലംഘനങ്ങൾ കുറച്ച് കൂടിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. പ്രത്യേകിച്ച് ബസ്സുകൾ, ഈ പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും KSRTC ചില ബസ്സുകളൊക്കെ ആണെങ്കിലും, നമുക്ക് ഈ ബസ്സൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങ് മാറി നിൽക്കണം, കുറച്ച് ദൂരം മാറി നിൽക്കണം. കാര്യം അവരെങ്ങോട്ടാണ് പോകുന്നത്, എത്ര സ്പീഡിലാണ് വരുന്നത് എന്നുള്ള ഈ കോമ്പറ്റീഷൻ കൊണ്ടായിരിക്കാം, പരസ്പരമുള്ള മത്സരം കൊണ്ടായിരിക്കാം, എങ്കിൽ കൂടിയും ഇങ്ങനെ റോഡിലൂടെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് റോഡിൽ ഈ ബസ് മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ ആ നിയമം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് അപകടകരമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന അവർ മാത്രമല്ല റോഡിലുള്ളത്, ഒരുപാട് സാധാരണക്കാർ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ വരുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തി ടൂ വീലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടില്ല, മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വേറെങ്ങോട്ടോ നോക്കിയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്കല്ല, സൈഡിലേക്കാണ് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ചിലപ്പോൾ പുള്ളിക്ക് അപകടങ്ങളൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷേ മുന്നിലോ പുറകിലോ വരുന്ന ആളുകൾക്കാണ് അപകടം സംഭവിക്കുക. അപ്പം അതുകൊണ്ട് ശരിക്കും MVD ഒക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ഒരു പരിശോധനകളൊക്കെ കാര്യക്ഷമമാക്കേണ്ടിയിരിക്കുന്നു. കാര്യം അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്, പലയിടത്തും ഈ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വഴിയൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. വഴി തിരിച്ചു വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡിലേക്ക് ഈ പ്രൈവറ്റ് ബസ്സും മറ്റുള്ള ബസ്സുകളൊക്കെ ആണെങ്കിൽ കറക്റ്റ് സമയത്തിന് എത്തണമെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടി പോകേണ്ടി വരും. ശരിയാണ്, അതൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ആ റോഡിൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ, എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് മനുഷ്യർ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ പരമാവധി അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റില്ല. പക്ഷേ സ്പീഡ് കൂടിയിട്ടും അശ്രദ്ധമായിട്ടും ഒക്കെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക, വണ്ടി ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക, പുറത്തേക്ക് ഇറങ്ങുന്നവരും കാൽനട യാത്രക്കാർ ഉൾപ്പെടെ വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോളറിലേക്ക് പോവാം. ആരാണ് നോക്കട്ടെ. ഹലോ.
5: ഹലോ സുനിലേട്ടാ, സുഖമല്ലേ?
3: സുഖമായിട്ടിരിക്കുന്നു. ഇതാരാണ്?
5: ഞാൻ
3: ലിഷികയാണ്. കുറെ നാളായില്ലേ ലിഷിക സംസാരിച്ചിട്ട്?
5: സുഖമായിട്ടിരിക്കുന്നോ?
3: ഇന്ന് അവധിയാണല്ലേ?
5: ഷോ,
3: എനിക്കും ഞാൻ എപ്പോഴും ശനിയാഴ്ച ആകുമ്പോ ആഗ്രഹിക്കും ശനിയാഴ്ച അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എന്താ ചെയ്യാ, പഠിക്കല്ലോ. സ്കൂളുണ്ട് അല്ലേ? സ്കൂൾ വേണമെന്നാണോ?
5: വേണ്ട
3: വേണ്ട അല്ലേ. സ്കൂള് ശനിയും ഞായറൊക്കെ അവധി കൊടുക്കണം. ഈ ബാങ്കൊക്കെ ശനി ഞായറും അവധി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർ സ്ട്രൈക്ക് നടത്താൻ പോവാ അടുത്ത ആഴ്ച. അതെ അതെ, അടുത്ത ആഴ്ച 3 ദിവസം ബാങ്ക്
5: അവധിയാ.
3: ഓക്കെ, അപ്പൊ ശനി ഞായർ അവധി കൊടുക്കണോ അല്ലേ? ഓക്കെ, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
5: പഠിത്തമൊക്കെ നല്ല സ്മൂത്തായിട്ട്
3: പോകുന്നുണ്ട് അല്ലേ?
5: നല്ല
3: വിശേഷങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു നല്ല വിശേഷങ്ങൾ? കേക്കട്ടെ.
5: സയൻസ് ഫെയർ നടത്തിയിട്ടുണ്ടായിരുന്നു.
3: പിന്നെ
5: വർക്കിംഗ് മോഡലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ എനിക്ക് സെക്കൻഡ്
3: കിട്ടി. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. പിന്നെ
5: ഇന്നലെ ഒരു കലോത്സവം പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഗ്രൂപ്പ് സോങ് ആയിരുന്നു ഞങ്ങൾ
3: ചെയ്തിട്ടുണ്ട്.
5: അതില് തേർഡ്
3: കിട്ടി. ഓക്കെ, അതിനും കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഇനി ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ വാരി കൂട്ടാനായിട്ട് ലിഷിയേക്ക് പറ്റട്ടെ.
5: താങ്ക് യു.
3: അപ്പൊ പറയൂ, എന്താണ് വെറുതെ കിട്ടിയാലും വേണ്ടെന്ന് പറയുന്ന കാര്യം, സാധനം?
5: ഐസ്ക്രീം.
3: ഐസ്ക്രീം എന്ത് പറ്റും? ഐസ്ക്രീം കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണല്ലോ.
5: എനിക്ക് ഇഷ്ടമല്ല.
3: ഇഷ്ടമല്ല. ഓക്കെ, ഐസ്ക്രീം അങ്ങനെ ഫ്രീ ആയിട്ട് തന്നാലും നോ, എനിക്ക് വേണ്ടെന്ന് പറയും അല്ലേ? ഐസ്ക്രീമിന് പകരം വേറെ എന്താ ഇഷ്ടം?
5: ഐസ്ക്രീമിന് പകരം
3: വേറെന്ത് തന്നാലും കഴിക്കും, പക്ഷെ ഐസ്ക്രീം വേണ്ട അല്ലേ? അതൊരു ഒരു പുതിയ കാര്യം, പുതിയൊരു എന്താ പറയാ അറിവായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയുന്നത്.
5: ഓക്കെ,
3: അപ്പൊ ലിഷിക ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
5: ഇന്ന് വിഷസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങി.
3: എന്താണ് പുതിയ കാര്യം, കേക്കട്ടെ.
5: ഈ വെക്കേഷൻ മുതല് ഞാനൊരു ബുക്ക് ആക്കി, പഴയ സസ്യങ്ങൾ ഔഷധ സസ്യങ്ങളൊക്കെ പറ്റി ഓരോ അറിവുകളെ കണ്ടുപിടിക്കാനൊക്കെ ഒരു ചെയ്യാനായിട്ട്.
3: ഓക്കെ, അപ്പൊ പഴയ സസ്യങ്ങളെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിട്ട് ഒരു ബുക്ക് എഴുതുകയാണോ അതോ?
5: അല്ല, അത് എന്തൊക്കെയാണ്, അതിന്റെ ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്
3: അത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ?
5: തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് അത് എഴുതാൻ പറ്റട്ടെ കേട്ടോ. ഒരുപാട് ഔഷധ ചെടികളെ കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ പറ്റട്ടെ.
5: ഇത് ഞാൻ ടീച്ചറിന്റെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. ടീച്ചർ ഒരു ലെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോ ഇപ്പത്തെ കാലഘട്ടമൊക്കെ ഭയങ്കര ഇതായി മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഔഷധ സസ്യങ്ങളുടെ മൂല്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ തൊട്ടാണ് എനിക്ക്
3: ഈ ഒരു ആ ഒരു വാക്കാണ് പ്രചോദനം. ഓക്കെ, അപ്പൊ പുസ്തകം പൂർണ്ണമാകുമ്പോ ഞങ്ങളെ വിളിച്ചറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ലിഷിയെ കുട്ടി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ലിഷിയേക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. കൺമഷി എന്ന ചിത്രത്തിലെ പാട്ടാണ്. എൻജോയ് ചെയ്തോ.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെ ഉള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ, നമസ്കാരം. ഇതാരാണ്? നിർമ്മലമ്മയാണ്. സുഖമായിട്ടിരിക്കുന്നു നിർമ്മലമ്മ? കൊട്ടേക്കാടുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോ വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണ് നിർമ്മലമ്മ?
2: തൈരാണ്?
0: തൈര് വളരെ നല്ലതാണ് കേട്ടോ. നേരെ തിരിച്ചാണല്ലേ, എനിക്ക് മാത്രം അത് ഇഷ്ടമല്ല അല്ലേ.
2: തൈര്, പാല്, നൂല് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല.
0: ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ടോ? എല്ലാരും കഴിക്കും, പക്ഷെ ഞാൻ മാത്രം കഴിക്കൂല അല്ലേ. അപ്പൊ ഈ തൈരും പാലും കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കില്ല.
2: ഓക്കെ,
0: അപ്പൊ അവയിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അവയിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അതെന്തായാലും ഒരു പുതിയ അറിവായിരുന്നു എനിക്ക്. തൈരും പാലും ഒക്കെ കേട്ടോ, പാല് പലരും പറയാറുണ്ട്, പാല് കഴിക്കാറില്ല എന്ന്. പക്ഷെ ഈ തൈരൊക്കെ ഒഴിവാക്കാൻ, തൈരൊക്കെ നല്ല ഭക്ഷണമായിട്ടാണ് എല്ലാരും പറയാറുള്ളത്, നല്ലതാണത്. പക്ഷെ വേണ്ട, എനിക്ക് വേണ്ട അല്ലേ. ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാണ് നിർമ്മലമ്മ വിഷസ് അറിയിക്കാനുള്ളത്?
2: എന്റെ വലിയ പേരക്കുട്ടി, ഒന്നാമത്തെ പേരക്കുട്ടി ജഗന്നാഥിന്റെ
0: ജന്മദിനമാണ്. ജഗന്നാഥിന് പിറന്നാൾ ആശംസകൾ, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു നിർമ്മലമ്മ, ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നിർമ്മലമ്മയ്ക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആവുന്ന സമയത്ത് ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിഷമമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. വിഷമമാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളി വില, സവാള വില കൂടാനായിട്ട് പോവുകയാണ്. വേനലിൽ വാടി സവാള വില ഉയരുന്നു എന്നതാണ് കേട്ടോ. വരൾച്ച രൂക്ഷമായതോടുകൂടി കർണാടകയിൽ മാത്രം 124 താലൂക്കുകളിൽ 62,985 ഹെക്ടറിലെ സവാള നശിച്ചു. കർണാടകയിലെ ചില്ലറ വിപണിയിൽ നിലവിൽ സവാള കിലോയ്ക്ക് 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മൊത്ത വിപണിയിൽ 55 രൂപയായിട്ടും ഉയർന്നു. അടുത്ത വിളവെടുപ്പ് സീസൺ വരെ വില കുറയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ഒരു വർഷത്തെ സാവകാശം അനുവദിച്ച സംസ്ഥാന സർക്കാർ 2,500 രൂപ ഇടക്കാല ആശ്വാസവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സവാള വില, നമ്മുടെ നാട്ടിൽ എന്തായാലും സവാള കൃഷിയൊന്നും ഇല്ല അല്ലേ. നമ്മുടെ കേരളത്തിൽ സവാള കൃഷി വളരെ വളരെ റയറാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ഈ സവാള. അപ്പം അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരൊക്കെ 70 രൂപയാണ് വില എങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അത് എത്തുമ്പോൾ എത്ര രൂപയായിട്ട് കൂടുമല്ലേ. സവാള ഇല്ലാതെ നമുക്ക് അടുക്കള പൂട്ടിയിടേണ്ടി വരുമെന്നൊരു അവസ്ഥയായിരിക്കും. കാര്യം എല്ലാ കറികളും നമ്മൾ സവാളയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സവാള ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ റെമഡീസ് കാണേണ്ടി വരും ഗവൺമെൻറ്. കാര്യം സവാള വലിയൊരു ഇഷ്യൂ ആണ്. അത് മാത്രമല്ല, വേനൽ ഇപ്പൊ എല്ലിനോ പ്രതിഭാസമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കടുത്ത വേനൽ, അതിശക്തമായിട്ടുള്ള മഴയൊക്കെ ഇങ്ങനെ സംഭവിക്കും. അതിതീവ്ര മഴയൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു വേനൽ ഇങ്ങനെ കടുക്കുന്നു. ഇപ്പൊ കാലവർഷത്തിൽ കാര്യമായിട്ടുള്ള മഴ കിട്ടിയിട്ടില്ല. തുലാവർഷം ആരംഭിച്ചിട്ടും കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഒരു ടൈമിൽ തന്നെ, ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ചൂടൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുള്ള ആ ചൂട് അത്രത്തോളം ആഘാതം ഈ ഒരു മാസങ്ങളിലെ ചൂടിനുണ്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് വേനൽക്കാലമാകുന്ന സമയത്ത് എത്രത്തോളം ചൂടുണ്ടാവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല, വെള്ളത്തിനൊക്കെ രൂക്ഷമായിട്ടുള്ള ക്ഷാമം ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. കൃഷിക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുക. കൃഷിക്കാർക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരിലേക്കും ബാധിക്കുമല്ലേ. ഭക്ഷണം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കമ്പനിയിൽ പോയിട്ട് ഉൽപ്പാദിപ്പിക്കാം, ഏതെങ്കിലുമൊക്കെ മെഷീനറി കൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ഈ ഉള്ളിയും സവാളയും നെല്ലും ഗോതമ്പും ഒക്കെ നമുക്ക് അങ്ങനെ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റുമോ? അത് മണ്ണിൽ പണിയെടുത്ത വെള്ളവും വളവും ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അത് ഉത്പാദിപ്പിക്കാനായിട്ട്. അല്ലാതെ ആർക്കും ഇങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സാധന സേവനങ്ങൾക്കും വില കൂടാനായിട്ട് ഭാവിയിൽ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പ്രിക്വേഷൻ ഇപ്പോഴേ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. വേറൊന്നുമല്ല, സംസ്ഥാനത്തിന് രാത്രി കൂടുതൽ വൈദ്യുതി കിട്ടി തുടങ്ങി. വ്യാഴാഴ്ച വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല. വെള്ളിയാഴ്ച രാത്രി ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി കിട്ടിയതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനായി. മറ്റ് സംസ്ഥാനങ്ങളിൽ ആവശ്യകത കുറയുന്നതുകൊണ്ടാണ് കേരളത്തിന് പവർ എക്സ്ചേഞ്ചിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വൈദ്യുതി കിട്ടുന്നത്. വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഇതിന്റെ പാർട്ട് തന്നെയാണ്. വെള്ളമില്ല, വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഡാമുകളിലൊക്കെ വെള്ളം കുറവാണ്, അപ്പോൾ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇങ്ങനെ പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ അതുമായിട്ട് സഹകരിക്കുക, മാക്സിമം പീക്ക് ടൈമിൽ അധികം വൈദ്യുതി ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോകാം. ആരാണ് നോക്കട്ടെ. ഹലോ,
3: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? സുഖമായിട്ടിരിക്കുന്നു രത്നാവതിയമ്മേ?
3: സുഖമായിട്ടിരിക്കുന്നു.
0: അല്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
3: ഇല്ല, കഴിക്കാൻ പോകണം.
0: കഴിക്കാൻ പോകുന്നേ ഉള്ളു, സമയമായല്ലോ, 8:30 ആവാറായല്ലോ. കഴിക്കണ്ടേ?
3: കഴിക്കാം.
0: 9 മണിയാണ് സമയം അല്ലേ?
3: ആ,
0: പക്ഷെ എപ്പോഴും നമ്മള് നേരത്തെ ഒരു 8 മണിക്ക് മുന്നേ തന്നെ, 8 മണിക്കൊക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് എന്റെ ഒരു പക്ഷം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് രാവിലെ 8 മണിക്ക് തന്നെ കൃത്യമായിട്ട് അഹല്യ വിശ്വസിന്റെ ആദ്യത്തെ പാട്ടുണ്ടല്ലോ, ആ പാട്ട് വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ കുറച്ച് നേരത്തെ എഴുന്നേക്കണം.
3: ഓക്കെ,
0: നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ അല്ലേ? ഓക്കെ, എപ്പോഴും നേരത്തെ എഴുന്നേക്കുന്നതാണ്, രാവിലെ നേരത്തെ എഴുന്നേക്കുമ്പോഴാണ് കുറച്ച് നല്ല ഫ്രഷ് ഫീല് കിട്ടുക. ഓക്കെ, അപ്പൊ പറയൂ രത്നാവതിയമ്മേ, വെറുതെ കിട്ടിക്കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന കാര്യം എന്താണ്? അല്ല, എന്നാലും വെറുതെ കിട്ടിക്കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറയില്ലേ?
3: പിന്നെ ഇറച്ചി മീനൊന്നും ഞാൻ വേണ്ടെന്നേ വെച്ചില്ലേ.
0: അല്ല, അത് വേണ്ട, കഴിക്കില്ല എന്നാണോ? അതോ
3: ഞാൻ കഴിക്കില്ല?
0: കഴിക്കില്ല, അപ്പൊ അത് പറയാലോ. അത് വെറുതെ കിട്ടിയാലും നമ്മൾ വേണ്ടെന്ന് പറയില്ലേ?
3: വേണ്ടെന്ന് പറയില്ല. സദ്യക്ക് പോയാലും എന്തപ്പോ എല്ലാവരിനും ഇരുന്ന് വിളിക്കുമ്പോ അവർക്കൊക്കെ ഇറച്ചിയൊക്കെ വെച്ച് എല്ലാ സദ്യ വെച്ച് ഞാനും എനിക്ക് സാമ്പാർ
0: മതി അല്ലേ? അപ്പൊ അത് ആരെങ്കിലും കുറെ ചിക്കൻ ഒക്കെ കൊണ്ട് തരാണെങ്കിൽ പറയില്ല, പറയാ എനിക്ക് വേണ്ട, ഞാൻ അത് കഴിക്കില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ.
3: ഞാൻ കഴിക്കില്ല.
0: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ഉത്തരം കിട്ടി എനിക്ക്. ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
3: എല്ലാവർക്കും തന്നെ വേണേ, കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു രത്നാവതിയമ്മ, ഒരുപാട് സന്തോഷം. രത്നാവതിയമ്മയ്ക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ ഇഷ്ടം എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, എൻജോയ് ചെയ്തോളൂ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ജൂലൈ 4 എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെയാണ് കേട്ടോ. എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഗാനമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാറുള്ള ഒരു പാട്ടാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 കഴിഞ്ഞ് 50 ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം സുനിലിന്റേതാണ്, അഹല്യ വിഷസ് ആണ്. ഓക്കെ, നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
4: ഹലോ, സുപ്രഭാതം.
3: സുപ്രഭാതം, ഇതാരാണ്?
4: അഹല്യ FM കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും
3: എല്ലാവർക്കും ചേട്ടനും സുപ്രഭാതം, പേര് പറഞ്ഞില്ല.
4: ശ്രീ കേരളൻ.
3: ശ്രീ കേരളൻ, ഇങ്ങനെ കേരളത്തോടുള്ള വലിയ ഇഷ്ടം കൊണ്ടാണോ അച്ഛനും അമ്മയും ശ്രീ കേരളൻ?
4: അതെ അതെ അതെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. സുനിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇതേ
3: ചോദിക്കാറുണ്ടല്ലേ, മറന്നു വന്ന പ്രായമില്ല,
4: അതുകൊണ്ടാണ്. നിങ്ങളെക്കാളൊക്കെ പ്രായമല്ലേ?
3: അങ്ങനെയൊന്നുമില്ല, മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രായമാവരുത്, ശരീരം കൊണ്ടൊക്കെ പ്രായമാവും, അതെല്ലാവർക്കും സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ ആർക്കും അങ്ങനെ പ്രായമാവാതെ ചിരഞ്ജീവിയായിട്ടിരിക്കുന്നില്ല, എല്ലാവർക്കും പ്രായമാവുന്നുണ്ട് കേട്ടോ. മനസ്സ് നമ്മളെപ്പോഴും 60 16 വയസ്സിന്റെ ചെറു ചെറു കൂടെ കൂടി നമ്മൾ പ്രവർത്തിക്കണം, സംസാരിക്കണം. ഓക്കെ, അപ്പോ പറയൂ ചേട്ടാ, വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണ്?
4: മത്സ്യം.
3: എന്താണ് മത്സ്യം ഇഷ്ടമല്ലാത്തത്?
4: മത്സ്യ ഐറ്റംസ് ഒന്നും സദ്യക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ചോദിക്കും എങ്കിലും ഒരുക്കി വെച്ചു ചെറുപ്പം മുതലേ അത് അങ്ങനെ അതൊരു
3: ഇഷ്ടമല്ല.
4: ഞാൻ ജനിച്ചത് പരപ്പനങ്ങാടി കടപ്പുറത്തിന്റെ അടുത്താണ്. അതെ അതെ, അതൊരു എല്ലാവരും പറഞ്ഞ് ചോദിക്കും മത്സ്യത്തിന്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് മത്സ്യം കഴിക്കില്ല ഇതൊരു വിരോധാഭാസല്ലേ എന്ന് ചോദിക്കാറുണ്ട്.
3: ഞാൻ കുറച്ച് വിരോധാഭാസനാണെന്ന് പറയൂല്ലേ.
4: അതെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, എന്റേതായ ചില നയങ്ങളുണ്ട്, അതുകൊണ്ടാണ്
3: പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ എന്ത് കഴിക്കണം കഴിക്കേണ്ടതെന്നുള്ളത് അല്ലേ.
4: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ആർക്കും വേണ്ടി നമുക്ക് നമ്മുടെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല,
3: ഒഴിവാക്കാൻ പറ്റില്ല. ആരുടെയും ഇഷ്ടപ്രകാരം നമുക്ക് കഴിക്കും വേണ്ട, കഴിക്കാതിരിക്കും വേണ്ട,
4: കഴിക്കും നമ്മുടെ ഇഷ്ടത്തിന് അഭിരുചിക്കത്ത് ആഹാരം കഴിക്കും.
3: ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
4: വിഷസ് എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ വർഷവും. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അഹല്യ FM-ന്റെ സുഹൃത്തുക്കൾക്കും
3: എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ച ശ്രീ കേരളം ചേട്ടനായിരുന്നു. അപ്പൊ അദ്ദേഹം മത്സ്യം, മത്സ്യത്തോടാണ് ഇഷ്ടക്കുറവ്, അത് വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു കാര്യം പങ്കുവെക്കാനുള്ളത്, ഈ പാചകം മുട്ടിക്കും വാതകം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇന്ന് വായിച്ചപ്പോ ഞെട്ടിപ്പോയി, ഈ ഒരു വാർത്ത വായിച്ചപ്പോ. ഇനി ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നൊരു ഒരു ഒരു എന്താ പറയാ, വല്ലാത്തൊരു തരം ഞെട്ടലായിരുന്നു എനിക്ക് ഉണ്ടായത്. കാര്യം വേറെ ഒന്നുമല്ല, പരമ്പരാഗത ഗാർഹിക കണക്ഷൻ ഒഴിവാക്കി പാചകവാതക കമ്പനികൾ. അതിന്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പുതിയ കണക്ഷൻ നടപടികളിൽ അടിമുടി മാറ്റം വരുത്തി പാചകവാതക കമ്പനികൾ. സബ്സിഡിയുള്ള 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകളുടെ പുതിയ കണക്ഷൻ നൽകുന്നത് അവസാനിപ്പിച്ചു. 6 നൽകുന്നത് 10 കിലോയുടെ കോമ്പോസിറ്റ് ഗ്യാസ് സിലിണ്ടർ കണക്ഷനാണ്. ഗാർഹിക സിലിണ്ടറിന് പകരം വ്യക്തിഗത സിലിണ്ടർ എന്ന ആശയമാണ് മാറ്റത്തിന് പിന്നിൽ. പുതിയ കണക്ഷൻ നൽകുന്നില്ലെങ്കിലും പഴയ ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻ

0: ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇത് ചെയ്യാം. ഒരു മേൽവിലാസത്തിൽ പരമാവധി 2 സിലിണ്ടർ എന്ന പരിധിയില്ല. പുതിയ കണക്ഷൻ എടുക്കാനും സിലിണ്ടർ നിറയ്ക്കാനും നിശ്ചിത ഇടവേള വേണമെന്ന ഉപാധി നീക്കി. അതേസമയം കണക്ഷന്റെയും റീഫില്ലിംഗിന്റെയും നിരക്കുകളിലടക്കം വൻ വർധനയാണ് ഉള്ളത്. നിലവിലുള്ള സബ്സിഡികളൊന്നും ഇവയ്ക്ക് ബാധകമല്ല. മാറ്റം എന്താണെന്ന് പറഞ്ഞുതരാം. 10 കിലോയുടെ ഒരു സിലിണ്ടറിന്റെ കണക്ഷൻ ലഭിക്കാൻ 4,840 രൂപയും ഓരോ തവണയും നിറയ്ക്കാനായിട്ട് 1,650 രൂപ വീതവുമാണ് ഈടാക്കുന്നത്. മുൻപ് ഗാർഹിക സിലിണ്ടർ കണക്ഷൻ 4,000 രൂപയ്ക്കുള്ളിൽ മാത്രമായിരുന്നു ചെലവ്. ഇത് ഒരു തവണ നിറയ്ക്കാനായിട്ട് നിലവിൽ 930 രൂപയാണ്. ഇരട്ട സിലിണ്ടർ കണക്ഷന് മുമ്പ് 8,000 രൂപയിൽ താഴെ മാത്രമായിരുന്നു ഈടാക്കിയിരുന്നിടത്ത്. നിലവിൽ ഇളവുകളൊന്നുമില്ല. പുതിയ പദ്ധതി നിലവിൽ വരുന്നതിന് മുന്നേ പ്രയോജനപ്പെടുത്തിയിരുന്ന സബ്സിഡി ഉപഭോക്താക്കൾക്ക് തുടരാം. എന്നാൽ കണക്ഷൻ മാറ്റുന്നതോടെ ഇവയില്ലാതാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇനി പുതിയ കണക്ഷൻ വരാനായിട്ട് പോകുന്നത്. ഗ്യാസിന്റെ കണക്ഷൻ വരാനായിട്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഇനി പുതിയ ഗ്യാസ് കണക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. 10 കിലോയുടെയാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അത് എത്രത്തോളം ആളുകൾക്ക് സൗകര്യപ്രദമായിരിക്കും, എത്രത്തോളം സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് ഇനി വരുമ്പോഴൊക്കെ ആയിരിക്കും അറിയുക. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ബാങ്ക് ഹോളിഡേയ്സ് വരാൻ പോവുകയാണ്. നാളെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 4th Saturday ബാങ്ക് പ്രവർത്തിക്കുന്നില്ല. നാളെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. നാളെ സൺഡേ ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അടുത്ത 3 ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസങ്ങൾ ബാങ്ക് ഹോളിഡേ ആണ്, ബാങ്ക് പണിമുടക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ബാങ്ക് ഇടപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ബാങ്കിനെ സമീപിച്ചോളും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്നും അതുപോലെ തന്നെ തിങ്കൾ മുതൽ ബുധൻ വരെ 3 ദിവസവും ബാങ്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇടപാടുകൾ നടത്താനായി നാളെ ബാങ്കുകൾ തുറക്കും. അത് ഒന്നാമത്തെ കാര്യം. ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി എല്ലാ ബാങ്കുകൾക്കും കൈമാറി. ATMകളിൽ പണം ഉറപ്പാക്കണമെന്ന് സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമര ദിവസങ്ങളിൽ ATM ചാർജുകൾ ബാങ്കുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് തവണ പൈസ എടുക്കാനായിട്ട് ATMൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3-4 തവണ കഴിയുമ്പോൾ ചാർജ് ഈടാക്കുമല്ലോ. ആ ഒരു ചാർജ് ആ 3 ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 1 ബാങ്കുകൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുമെങ്കിലും 2 പൊതു അവധിയാണ്. ഫലത്തിൽ വരുന്നയാഴ്ച 2 ദിവസം മാത്രമേ ബാങ്കുകൾ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് ട്രഷറി ശാഖകൾക്ക് സാധാരണ സൂക്ഷിക്കുന്ന പണത്തിന്റെ ഇരട്ടിത്തുക കൈവശം വയ്ക്കാനായിട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് തിങ്കൾ മുതൽ ബുധൻ വരെ പണിമുടക്കാണ് അവധിയാണ്. പിന്നെ 1-ാം തീയതി പ്രവർത്തിക്കും, 2-ാം തീയതി ഗാന്ധിജയന്തിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അവധി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച 2 ദിവസം മാത്രമേ ബാങ്ക് ഉള്ളൂ. ഈ പണിമുടക്കുള്ള ദിവസങ്ങളിൽ ATM നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, ചാർജ് ഒന്നും ഈടാക്കില്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫൈനൽ കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ചിറ്റൂരിൽ നിന്ന് ജയബാലൻ.
0: ചിറ്റൂരിൽ നിന്നും ജയബാലൻ. ജയബാലൻ ചേട്ടൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ നമ്മള്?
1: ഞാൻ നേരത്തെ ഒരു 10 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയായിരുന്നു.
0: 10 ദിവസം മുന്നേ
1: സംസാരിച്ചു.
0: ശബ്ദം
1: ഞാന് റിട്ടയർമെന്റ് സ്റ്റാഫാണ്, BSL ടെലികമ്പനി ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ, എങ്ങനെ പോകുന്നു റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ?
1: റിട്ടയർമെന്റ് ലൈഫ് വെരി ഹാപ്പി.
0: എന്തായിരുന്നു?
1: വെരി ഹാപ്പിയാണ് പറയുന്നത്.
0: വെരി ഹാപ്പിയാണ്. ഓക്കെ, എപ്പോഴും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ.
1: ഓക്കെ,
0: വീട്ടിൽ ആരൊക്കെ?
1: വീട്ടിൽ 2 പെൺകുട്ടികളാണ്, ഒരു മാരേജ് ആണ്, ജോലിയില്ല.
0: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം അറിയിക്കാം, വീട്ടിലെല്ലാവരും അന്വേഷണം അറിയിക്കാം.
1: ഒരാള് കേരള ബാങ്കിലാണ്, ഒരാള് പിങ്ക് പോലീസാണ്.
0: പിങ്ക് പോലീസ് ആണ്. ASI ആണല്ലേ. ഓക്കെ, അപ്പൊ ജയബാലൻ ചേട്ടാ വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണ്?
1: അത് ഞാൻ പറഞ്ഞത്, അവർ തരുന്ന സ്നേഹത്തോടെ തരുന്നത് നമുക്ക്. അതെ, അപ്പൊ നമ്മൾ അവർ തരുന്നത് വാങ്ങിക്കായിരുന്നു, പിന്നെ ആ ജന്മ അവസാനം കിട്ടില്ല.
0: അല്ല, അങ്ങനെയല്ല ചേട്ടാ. ഇപ്പോ വെറുതെ തന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വെറുതെ തരുന്ന
1: അല്ല, ഇഷ്ടമില്ലാത്തല്ല, നമ്മളവര് സ്നേഹത്തോട് തരികയാണ് ഈ സാധനം വെക്കുകയും വേണ്ടത്. അപ്പൊ ഞാൻ വാങ്ങിച്ചേർന്ന ഈ ജന്മം അത് ആ സാധനം കിട്ടില്ല നമുക്ക്.
0: എന്ത് തന്നാലും വാങ്ങിക്കും അല്ലേ?
1: ആ എന്ത് തന്നാലും വാങ്ങിക്കരുത്, വാങ്ങിച്ച് കഴിച്ച അത് ഒന്നും സംഭവിക്കില്ല. അവര് സ്നേഹത്തോട് തരികയാണ്.
0: ആ സ്നേഹം ഞാൻ നിഷേധിക്കില്ല. അങ്ങനെയാണോ?
1: നിഷേധിക്കാൻ പാടില്ല. നിഷേധിച്ച ആ സാധനത്തിന് ജന്മം കിട്ടില്ല നമുക്ക്.
0: ഓക്കെ ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ.
1: 65 വയസ്സായി, അത് 65 വയസ്സ് അനുഭവമുള്ളതായി.
0: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
1: എന്റെ മക്കൾക്ക് പോലീസുകാരിക്കും ബാങ്കുകാരിക്കും എന്റെ 2 മരുമക്കൾക്ക്. അതെ, ഒരാള് ഫയർഫോഴ്സിലാണ്, ഒരാള് ഫോറസ്റ്റിലാണ്.
0: ഓക്കെ,
1: അതെ, 2 മരുമക്കൾ അവർക്ക്, നമ്മുടെ പേരക്കുട്ടികൾക്ക് എല്ലാവരും കൂട്ടിട്ട് നിങ്ങള് ഹാപ്പിയോട് വെച്ച് പാട്ട് വെച്ചാൽ ഞാൻ ചേട്ടാ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിച്ചു ജയബാലൻ ചേട്ടനായിരുന്നു, അദ്ദേഹത്തിനും ആശംസകൾ നേർന്നുകൊണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 58

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
4: സുജാത ചേച്ചി പാടിയ ഒരു പാട്ട്, ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ട്, അങ്ങനെ രണ്ട് പാട്ട് കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 9 കഴിഞ്ഞ് 8 ആയിരിക്കുന്നു. ഇനി മെസ്സേജുകളുടെ നേരമാണ്, ഇനി അങ്ങോട്ട് മെസ്സേജ് വായിക്കേണ്ട ടൈമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. പി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഭയം കാരണം ഒരിക്കലും ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോകരുത്, എന്നാൽ ഭയത്തോടെ ഒരിക്കലും ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യരുത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഷീബ ദിനേശിന്റെ മെസ്സേജാണ് നെക്സ്റ്റ് മെസ്സേജ്. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ സുനിൽ? സുഖമായിട്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു സുനിൽ ഞങ്ങളുടെ കടയിൽ വന്നു എന്ന്. ഹെൽമെറ്റ് വെച്ച് വന്നാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കില്ലല്ലോ. പിന്നെ കൊത്തമ്പരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇവിടെയല്ല എന്ന്. സുനിൽ പറഞ്ഞതുപോലെ എനിക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കൊത്തമ്പര. ഞങ്ങളുടെ കടയിലും ഇതുണ്ടാവില്ല. അതുപോലെ എനിക്ക് പച്ച ചെമ്മീൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. വെറുതെ കിട്ടിയാലും എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷിച്ച ജഗൻ ചേട്ടന്റെ മോൾ വിവാഹ വാർഷികം ആഘോഷിച്ച, സോറി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജയൻ ചേട്ടന്റെ മോൾക്കും വിവാഹ വാർഷികം ആഘോഷിച്ച നമ്മുടെ മിനി ടീച്ചർക്കും ഏട്ടനും സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും, അജിത് ചേച്ചി, ശാന്തി ചേച്ചി, കുമരകത്തുള്ള ഷീബ ചേച്ചി, ഗിരിജകുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, ഇഷയക്കുട്ടി, സുനിൽ, മറ്റെല്ലാ കൂട്ടുകാർക്കും അടിപൊളി കിടുക്കാജി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുനിൽ, ലഷിക കുട്ടിയുടെ സംസാരം കൂടുതൽ പക്വത വന്നതുപോലെ തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടെല്ലാം സൂപ്പർ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ തിരക്കിന്റെ ഇടയിലും ഇത്രയും വലിയ നീണ്ട മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചില്ലേ, വലിയ കാര്യമല്ലേ അല്ലേ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ പ്രേമമ്മയുടെ മെസ്സേജാണ്. മോനെ ഗുഡ് മോർണിംഗ്. പൈസ ആരെങ്കിലും വെറുതെ തന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയും. അതെ, അധ്വാനിച്ച പൈസ മാത്രം എനിക്ക് മതി അല്ലേ, അർഹതപ്പെട്ട പൈസ മാത്രം മതി, അങ്ങനെ വെറുതെ ആരും പൈസ തരണ്ട. അതാണ് ആ ഒരു പോളിസി, പ്രേമമ്മയുടെ പോളിസി. കോഴി ബിരിയാണി തന്നാലും ഞാൻ വേണ്ട എന്ന് പറയും. സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ പ്രേമമ്മ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ. വെറുതെ തന്നാലും വേണ്ട എന്ന് വെക്കുന്നത് പൊറോട്ട, കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, പിന്നെ ഫാസ്റ്റ് ഫുഡിനോടും അത്ര താല്പര്യമില്ല. കൊത്തമ്പര ആള് ചില്ലറക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില്ലറക്കാരനല്ലായിരിക്കും, ചില്ലറക്കാരനല്ലാത്ത കൊണ്ടാണ് എനിക്കിഷ്ടമല്ലാത്ത. ഓക്കെ, ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് വറ്റൽ രൂപത്തിൽ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. എനിക്ക് കൊത്തമര, മുള്ളങ്കി തീരെ ഇഷ്ടമല്ല. പിന്നെ ലഷികക്കുട്ടി പറഞ്ഞതുപോലെ ഐസ്ക്രീം ഇഷ്ടമേ അല്ല. കല്യാണ വിശേഷങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ബുള്ളറ്റ് ജഗന്റെ ഐശ്വര്യ മോൾക്ക് ബിലേറ്റഡ് പിറന്നാൾ ആശംസകൾ. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഷിജിൻ കൊണ്ടോട്ടിയുടെ അൻവിക മോൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ബിലേറ്റഡ് ആയിട്ട് ആശംസിക്കുന്നു. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഏറെ സ്നേഹത്തോടെ ഇന്നലെ ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നൊരു ചേച്ചിക്കും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ റഹ്മത്തിന്റെ മെസ്സേജാണ്. റഹ്മത്ത് അല്ല അയച്ചിരിക്കുന്നത്. ഹലോ അഹല്യ, ഗുഡ് മോർണിംഗ് സുനിൽ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്നത് ആട്ടിറച്ചയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വീട്ടിലത് ഞാൻ കാരണം വെക്കുക പോലും ഇല്ല. ഞാൻ ഇല്ലാത്തപ്പോഴാണ് വീട്ടിലുള്ള പാവങ്ങൾ വെക്കുന്നത്. ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല, വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ പാചകം ചെയ്യാറുണ്ട് അല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും പാചകം ചെയ്ത് തന്നതിന് ശേഷം അവരത് പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, ഇന്നെല്ലാവർക്കും നല്ല ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. റഹ്മത്ത് വടക്കഞ്ചേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റഹ്മത്ത് വടക്കഞ്ചേരിക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ലീല ടീച്ചറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് സുനിൽ. വെറുതെ കിട്ടിയാലും എത്ര നിർബന്ധിച്ചാലും ഉപേക്ഷിക്കുന്ന കുറച്ചധികം സാധനങ്ങളുണ്ട്. ചായ, കാപ്പി, എണ്ണയിൽ പാചകം ചെയ്ത എല്ലാ വസ്തുക്കളും കൂടാതെ എല്ലാവിധ നോൺ വെജ് ഭക്ഷണങ്ങളും ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് ലീല ടീച്ചർ. ലീല ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വലിയൊരു മെസ്സേജാണല്ലോ. ഗുഡ് മോർണിംഗ് അഹല്യ. ഹായ് സുനിൽ. എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് കുറച്ച് നാളായി. ചിന്ന ചിന്ന തിരക്കുകൾ, സ്മോൾ സ്മോൾ യാത്രകൾ, ചെറിയ ചെറിയ വർക്കുകൾ, അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഉരുണ്ടുരുണ്ട് പോകുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു എഴുത്ത് എഴുതിയേക്കാം എന്ന് കരുതി വിഷയം കിടുവാണ്. പക്ഷെ എന്റെ ഒരു കുഴപ്പമുണ്ട് സുനിൽ. എനിക്കിഷ്ടപ്പെടാത്തതായിട്ട് ഈ ലോകത്ത് അധികമൊന്നുമില്ല. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ജംഗമ അജംഗമ വസ്തുക്കളെയും ബന്ധുമിത്രാദികളെയും ഒന്നും എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ അവസാനം ഞാൻ തന്നെ എന്നെക്കുറിച്ചുള്ളൊരു വലിയ സത്യം കണ്ടെത്തി. ഞാനൊരു ലോലഹൃദയനാണ്. അത് കൊള്ളാം. അതെ, ഐ ആം എ ലോലഹൃദയൻ. അതുകൊണ്ട് സുനിൽ, എന്നെ വിളിച്ച് ടിക്കറ്റ് എടുക്കാം, ഫുഡ് വാങ്ങിത്തരാം, വാ നമുക്കൊരു ഹൊറർ സിനിമയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും സുനിൽ നീ പൊയ്ക്കോ, കാരണം ഐ ഡോണ്ട് ലൈക്ക് ഹൊറർ മൂവീസ്. ഓക്കെ, അത് കൊള്ളാം. ലോകത്തുള്ള സകലതിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ലോലഹൃദയനാണ് ഞാൻ. അവസാനം കണ്ട ഹൊറർ സിനിമ മണിച്ചിത്രത്താഴാണ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനും ഹൊറർ സിനിമയും തമ്മിലുള്ള അവിഹിത ബന്ധം എങ്ങനെയാണെന്ന്. നല്ലൊരു കിടിലം മെസ്സേജ് കേട്ടോ. സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ലോലഹൃദയ ഹൊറർ സിനിമയൊക്കെ അടക്കം കാണണം കേട്ടോ, ടിവിയിലൊക്കെ കാണണം. അങ്ങനെ നമ്മൾ എപ്പോഴും ലോലഹൃദയനായിട്ടിരിക്കരുത്. നമ്മൾ കുറച്ച് കഠിന ഹൃദയനായിട്ട് മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സുരേഷ് കൃഷ്ണൻകുട്ടിക്കും ഒരു കിടിലം ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. വെറുതെ തന്നാലും വേണ്ടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഉപദേശമാണ്. അത് കൊള്ളാം, അത് ഉപദേശമാണ്. സതീഷ് നെല്ലിയാമ്പതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെ, ഈ ഉപദേശം തന്നെ വെറുതെ തരുന്നത് അല്ലേ, ഒരു കാര്യമില്ല. ഓക്കെ, സതീഷ് നെല്ലിയാമ്പതിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. നമസ്കാരം സുനിൽ. മീനുകൾ കൊണ്ടെന്ത് തന്നാലും വേണ്ട, ഉറക്ക വേണ്ട എന്ന് ഉറക്കെ പറയും. പിന്നെ ഷവർമ കഴിച്ചാൽ സ്വർണം തരാമെന്ന് പറഞ്ഞാലും രണ്ടും വേണ്ട എന്ന് പറയും. കൊത്തമര നല്ലതാണ് ഇനി കഴിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പോയിട്ട് സദ്യ കഴിക്കുമ്പോഴേ അവിടെ ഇങ്ങനെ കൊത്തമര ഉപ്പേരി ഉണ്ടെങ്കിൽ, നല്ല തേങ്ങയൊക്കെ ഇട്ട കൊത്തമര ഉപ്പേരി ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറയും ഇത് എന്റെ പ്ലേറ്റിൽ ഇത് എന്റെ ഇലയിൽ വെക്കണ്ട എന്ന് ഞാൻ പറയും. അത് മാത്രമല്ല, അറിയാതെ വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആളുകളോട് ഞാനിത് എടുക്കാനായിട്ട് പറയും. എന്തോ എനിക്ക് ഇഷ്ടമല്ല, ഇലയിൽ ഇരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, അതെന്താണെന്ന് അറിയില്ല. ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. നമസ്തേ അഹല്യ, ആഹ്ലാദ ശുഭമംഗള ദിനാശംസകൾ. ടോപ്പിക് ഇപ്പോൾ നോൺ വെജ് എല്ലാം ഒഴിവാക്കി. വീട്ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഓർമ്മദിനത്തിൽ ഒത്തുകൂടിയ മാന്യ വ്യക്തികൾ. എസ് പി ബി ഓർമ്മകൾ വളരെ നല്ലതാണ്. ചിലരുടെ സെൽഫി ഫോട്ടോ താഴെ സസ്നേഹം എന്ന് പറഞ്ഞിട്ട് കുറേ സെൽഫി എടുത്തിട്ടുള്ള ഫോട്ടോ സെൽഫീസിൻ്റെ അതൊക്കെ അയച്ചിട്ടുണ്ട്. സത്യനാരായണ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രിയ അഹല്യയ്ക്കും ആർ ജെ സുനിലിനും നല്ലൊരു നമസ്കാരം ആദ്യമേ നേരുന്നു. ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള ഇമ്മാനുവലിന്റെ ജന്മദിനമാണ്. അവൻ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുകയാണ്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ഇഷ്ടമില്ലാത്ത സാധനം രണ്ട് സാധനമുണ്ട്. ഒന്ന് വഴുതനങ്ങ, രണ്ട് കിളിമീൻ. ഓക്കെ, ഇത് രണ്ടും എനിക്ക് വേണ്ട, എനിക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിക്കാത്തൊരു ഐറ്റമാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രിയ അഹല്യയ്ക്കും ആർ ജെ സുനിലിനും എല്ലാ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട സൗഹൃദവാണി കൂട്ടുകാർക്കും നല്ലൊരു ശുഭ പുലരി നേർന്നുകൊണ്ട് ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ടുകൊച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് മെസ്സേജ് ഇനിയും പെൻഡിംഗ് ഉണ്ടല്ലോ, പെട്ടെന്ന് വായിച്ചെടുക്കാം കേട്ടോ. നമസ്കാരം സുനിലൂട്ട. വെറുതെ തന്നു കഴിഞ്ഞാലും വേണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് മാംസാഹാരങ്ങളാകും. അത് ബിരിയാണിയാണ്. അതിൽ സ്വർണവും ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ വഴി തിരിഞ്ഞു നോക്കൂല. പിന്നെ മുള്ളങ്കി അതും ഇഷ്ടമേ അല്ല. പിന്നെ അസമയത്തെ ഉപദേശവും സൗജന്യം തരലും അതും അങ്ങോട്ട് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത് കിട്ടിയ വിഷയമായതുകൊണ്ട് ആലോചിച്ച് രാവിലെ തല ഇച്ചിരി പുകച്ചു. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് സസ്നേഹം അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. അടുത്ത മെസ്സേജ് കൊട്ടേക്കാടെന്ന് ഉഷ ചേച്ചിയുടേതാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് ജഗൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ശിവ കുമരകം. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം പാവയ്ക്കയാണ്. അത് ആര് തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയും. കേട്ടുകൊണ്ടിരിക്കുന്ന സത്യഭാമയ്ക്കും ശിവ ആലാമരത്തിനും ശാന്തി സുമേഷിനും പ്രേമമ്മയ്ക്കും ഷക്കീലയ്ക്കും സുനിലിനും ഫാമിലിക്കും ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജഗന്റെ മോൾക്ക് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ശിവ ചേച്ചിയാണ് കുമരത്തു നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പുളി, എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു. എനിക്കും കൊത്തമര വെറുതെ തരാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കവിത മോഹൻദാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ എഫ് എം, സുനിലേട്ട ഗുഡ് മോർണിംഗ്. സുനിൽ ചേട്ടാ പയറുവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ചേട്ടനാണ് എരുമയൂർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം കഴിക്കും ഞാൻ, ബാക്കി എല്ലാ പയറും കഴിക്കും, കൊത്തമര മാത്രം കഴിക്കില്ല. ഓക്കെ, ചന്ദ്രൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനത്തെ മെസ്സേജാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടിച്ചള്ള. എനിക്ക് വെറുതെ തന്നു കഴിഞ്ഞാലും കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് വഴുതനങ്ങ. അത് ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിന്റെ ഒരു വഴുവഴുപ്പ് തീരെ ഇഷ്ടമല്ല. വീട്ടിൽ വഴുതന ചെടിയുണ്ട്, വീട്ടിലെല്ലാവരും കഴിക്കും, എനിക്ക് മാത്രം ഇഷ്ടമല്ല. അഹലിൽ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് രമ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏകദേശം എല്ലാ മെസ്സേജും വായിച്ച് തീർന്നിട്ടുണ്ട്. ഇനി വായിക്കാൻ പെൻഡിംഗ് ഉണ്ടോ? ഇല്ല, എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും വലിയൊരു നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിളിച്ച എല്ലാവർക്കും സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല സൺഡേ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന, വാവ് ഈ സൺഡേ സൂപ്പർ ആയിരുന്നു എന്ന് നമ്മൾ സൺഡേ കഴിയുമ്പോൾ പറയില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൺഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
7: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ ലോകത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ? ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത്ര രസമുള്ളൊരു പരിപാടിയായിട്ട് പലർക്കും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സൈബർ അപവാദ പ്രചരണങ്ങൾ, ഓൺലൈൻ സുരക്ഷ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കുക, സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ദുരുപയോഗം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സൈബർ കുറ്റകൃത്യങ്ങളാണ് അല്ലെ? IT Act സെക്ഷൻ 66E, അതായത് സ്വകാര്യ ലംഘനം. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും 3 വർഷം വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായൊരു കുറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് IT Act സെക്ഷൻ 67 and 67A പറയുന്നൊരു കാര്യം. എന്താണ്? അശ്ലീല പ്രചരണം. മോർഫ് ചെയ്ത ചിത്രങ്ങളോ അശ്ലീല സന്ദേശങ്ങളോ പ്രചരിപ്പിച്ചാൽ 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയും ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുക എന്നതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഇത്തരം അനുഭവം ഉണ്ടായാൽ ഭയന്ന് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഒന്നും ഡിലീറ്റ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം? സന്ദേശങ്ങളുടെയും പ്രൊഫൈലുകളുടെയും സ്ക്രീൻഷോട്ടുകൾ അഥവാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജസ് അങ്ങനെയുള്ള എല്ലാ പ്രൂഫും നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ്. ഈ പ്രൊഫൈൽ ലിങ്കുകൾ യു ആർ എൽ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ പരാതിപ്പെടാനായിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം വ്യാജ പ്രൊഫൈലുകളും സൈബർ സെൽ പരാതിയെയും കുറിച്ചാണ്. കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: your rights.
1: Yes, once again welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെ ഉണ്ട് ശ്രീ അയ്യ. നമ്മുടെ പേര്, നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ചിത്രങ്ങൾ, അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രൊഫൈലുകൾ, ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുകയോ നമ്മളെ അപമാനിക്കുകയോ ചെയ്താൽ എങ്ങനെ പരാതി നൽകണം? ആ ഒരു കാര്യമാണ് അടുത്തതായിട്ട് ലാ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അയ്യ. യെസ്, ഒന്നാമത്തെ കാര്യം, വ്യാജ പ്രൊഫൈൽ നിർമ്മാണം, അതൊരു കുറ്റകരമാണോ? കുറ്റകരമാണ്. ഐ ആക്ട് സെക്ഷൻ 66D പ്രകാരം മറ്റൊരാളായി ചമഞ്ഞ് ആൾമാറാട്ടം നടത്തുന്നത് ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി പരാതി നൽകേണ്ട വിധം, സൈബർ ക്രൈം .gov.in എന്ന ഔദ്യോഗിക ദേശീയ സൈബർ ക്രൈം പോർട്ടൽ വഴി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പരാതികൾ നൽകാനായിട്ട് സാധിക്കും. അപമാനകരമായ ഉള്ളടക്കങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു മാർഗം, ലോക്കൽ സൈബർ സെൽ, അതായത് കേരള പോലീസിന്റെ സൈബർ സെല്ലിലോ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നേരിട്ടെത്തി നിങ്ങൾക്ക് തെളിവുകൾ സഹിതം പരാതി നൽകാം. ഇനി സോഷ്യൽ മീഡിയ റിപ്പോർട്ടിംഗ്, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും റിപ്പോർട്ട് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ തടയാനും സാധിക്കും. അപ്പോൾ നമുക്ക് മുൻപിൽ ഒരുപാട് നിയമ സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ പേടിച്ച് ആ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് ഓടിപ്പോവാതെ എങ്ങനെ നിയമപരമായി നമുക്ക് അതിനെ നേരിടാം, ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, കുട്ടികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവാണ് അല്ലേ, വളരെയധികം ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിൽ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ പല വാർത്തകളും കാണാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എഗെയിൻസ്റ്റാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈബർ ക്രൈംസ് നടക്കുന്നതെങ്കിൽ എന്താണ് നിയമം പറയുന്നത്? കേൾക്കാം ലോ പോയിന്റ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: LawPoint, know your rights.
1: Once again, welcome back to LawPoint. LawPoint ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. കൂടെയുണ്ട് സ്മിയാർഷി അഹില്യ. വിടയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കുട്ടികളുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴോ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില കർശനമായ നിയമവശങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് CSAM, അതുപോലെ തന്നെ പോക്സോ ആക്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുന്നതും ഫോണിൽ സൂക്ഷിക്കുന്നതും ഷെയർ ചെയ്യുന്നതും പോക്സോ നിയമപ്രകാരവും IT ആക്ട് സെക്ഷൻ 67B പ്രകാരവും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതാദ്യം പാരന്റ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ ഫോട്ടോകൾ പങ്കുവെക്കുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു ജാഗ്രത. ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ യൂണിഫോം, വീടിൻ്റെ ലൊക്കേഷൻ എന്നിവ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് പങ്കുവെക്കുന്നത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. കാരണം അത്തരം കാര്യങ്ങൾ മൂലം അപകട സാധ്യതകൾ വരാറുണ്ട് എന്നുള്ള കേസസ് വരുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം പങ്കുവെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ബാധ്യതയുണ്ട്. ഈ കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെയോ അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ 1098 എന്നതാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. എന്നാൽ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അറിയിക്കാനായിട്ട് ഓരോ പൗരനും നിയമപരമായി ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോളിങ് പാരൻസിൻ്റെ കയ്യിൽ വേണം. അല്ലെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിയമപരമായിട്ട് പാരൻസ് അതിനെ നേരിടാനായിട്ട് തയ്യാറാവുകയും വേണം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് അടിയന്തര ഹെൽപ്പ് ലൈൻ സുരക്ഷാ പോർട്ടലുകളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതായത് സൈബർ അറ്റാക്ക് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ബുള്ളിയിങ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾ ഇത്തരം ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും സുരക്ഷാ പോർട്ടലുകളെ കുറിച്ചുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ലോ പോയിന്റ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: your point. Know your rights.
1: Yes, മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവുമായി കൂടെയുള്ളത് ഞാൻ അയിലിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഓൺലൈനിലോ അല്ലാതെയോ അടിയന്തിരമായി ഒരു അപകടം ഉണ്ടായാൽ ഉടൻ സഹായം ലഭിക്കുന്ന ചില സംവിധാനങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാമത്തേതാണ് 112 നാഷണൽ എമർജൻസി നമ്പറാണ്. എന്ത്? 112 എന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആംബുലൻസിന്റെയും സഹായം ഒറ്റ നമ്പറിൽ ലഭിക്കുന്ന അടിയന്തര സഹായ നമ്പറാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 1930 എന്നതാണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. തട്ടിപ്പുകൾക്കും ഓൺലൈൻ ഹറാസ്മെന്റുകൾക്കും തത്സമയം പരാതി നൽകാവുന്ന 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണിത്, 1930. അതുപോലെ തന്നെ നിർഭയ ആപ്പ്, മിത്ര പോർട്ടൽ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസിന്റെ പോൾ ആപ്പിലുള്ള സുരക്ഷാ ഫീച്ചറുകൾ വഴി ഒറ്റ ക്ലിക്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും ലൊക്കേഷനും സഹായ അഭ്യർത്ഥനയും അയക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷ എന്നതാണ്. ഭയപ്പെടാതെ അവകാശങ്ങൾ മനസ്സിലാക്കി നിയമസഹായം തേടുക. അപ്പോൾ ലോ പോയിന്റിൽ ഇന്ന് പറഞ്ഞ നിയമവും നിയമവശവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ലോ പോയിന്റിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും ലോ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും നിയമവശവുമായി. അതുവരെയും സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ,

0: തിരുവദ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉங்கள் വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഈ പറയുന്ന 90 ലക്ഷത്തിൽ നിങ്ങളുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം എന്നുള്ളത്. കാരണം നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണല്ലേ. ഇന്നാണ് ഓണം ബമ്പർ എടുക്കുന്ന ദിവസം. ആരുടെ തലവരെയാണ് മാറാൻ പോകുന്നത്? ആർക്കാണ് ആ ഒരു എന്താ പറയാ 30 കോടിയുടെ സമ്മാനം കിട്ടണതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. 90 ലക്ഷത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയണം. കാരണം 90 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലേക്ക് വരാം. പക്ഷേ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഓണം ബമ്പറിന്റെ ആ ഒരു കണക്കായിരിക്കും അല്ലെ. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അച്ചടിച്ചത് 90 ലക്ഷം ടിക്കറ്റുകൾ, അതും മുഴുവൻ വിറ്റഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ചേട്ടാ ഇതെന്താ എല്ലാവരും കൂടെ ടിക്കറ്റ് വാങ്ങിച്ചോ എന്നുള്ളൊരു ചിന്തയാണ്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുള്ളത് പാലക്കാടാണ്, അത് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്, പിന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓണം ബമ്പറിന്റെ വിൽപ്പന തന്നെ ഒരു റെക്കോർഡായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു ചെറിയ ഒരു ലക്ക് കൂടെ, ചെറിയ ലക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ ആ ഒരു ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ മതി. അപ്പം നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഈ പറഞ്ഞ ഓണം ബമ്പർ അടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇന്ന് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനുള്ള ലക്ക് ഉണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. കാരണം ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം, പാട്ടുകൾ ചോദിക്കാം. പാട്ടുകൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്, പേര്, അതുപോലെ പാട്ടിന്റെ പേര്, സിനിമയുടെ പേര്, ആർക്കാണ് ഡെഡിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടൊരു മെസ്സേജ് അയച്ചാലും മതി. വിളിക്കാൻ സമയമില്ലെങ്കിൽ നേരെ മെസ്സേജ് അയച്ചോളൂ. 8 8 1 5 0 9 0 0 ആണ് മെസ്സേജ് അയക്കാനുള്ള നമ്പർ. അതേപോലെ അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലൂടെയും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം, സോങ് റിക്വസ്റ്റുകൾ ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിൽ അഹല്യ FM 90.4 DM ചെയ്താൽ മതി. DM ചെയ്യുന്ന സമയത്തും പാട്ട്, പാട്ടിന്റെ പേര്, അതുപോലെ നിങ്ങളുടെ പേരും കൂടെ വെച്ചിട്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ റെഡിയല്ലേ?

0: ഓളെ
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. ജയിലർ 2 എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് രജനീകാന്തിനെ മാത്രമല്ല, നമുക്ക് പല ആളുകളെയും മനസ്സിലേക്ക് വരും അല്ലെ, അല്ല ബൊല്ലല്ല എന്ന് കേൾക്കുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
2: ഞാൻ സുവർണയാണ്. റോയൽന്നാണ്, എലപ്പുള്ളിന്ന്.
1: സുപർണയാണോ സുവർണയാണോ?
2: സുവർണ.
1: സുപർണ അല്ലേ, കറക്റ്റ് അല്ലേ?
2: ആ
1: സൂപ്പർണ്ട, റോയൽ എന്ന് വിളിക്കുകയാണ്. എന്താണ് വിശേഷം, സുഖല്ലേ?
2: ഓ സുഖമാണ്.
1: ആഹാ, പിന്നെ ഏത് പാട്ടാ കേക്കണ്ടേ?
2: എൻഎസ്എംഎച്ചാനിലെ കറുപ്പനില്ല.
1: കറുപ്പനില്ല എന്ന പാട്ടല്ലേ, ഓക്കെ. ഇത് ആർക്കാ ഡെഡിക്കേഷൻ ഈ പാട്ട്?
2: ഡെഡിക്കേഷൻ ഞങ്ങൾ വർക്ക് ചെയ്യണ എല്ലാവർക്കും.
1: ഓക്കെ,
2: ഞാൻ പേര് പറയാ.
1: ഓക്കെ, വേഗം പറഞ്ഞു.
2: സരിത, സുനിത, ദിവ്യ, അംബിക, രമ.
1: ഓക്കെ, സരിത,
2: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ.
1: ഓക്കെ, അപ്പൊ എന്തായാലും സുവർണയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ ചേച്ചിമാർക്കും വേണ്ടിയിട്ട് നമുക്ക് കറുപ്പ് നില എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ. എന്തൊരു കാര്യം കൂടെ പറയാൻ വന്നു, പക്ഷെ കോള് ഡ്രോപ്പ് ആയി പോയി സാറില്ല. അപ്പൊ നമുക്ക് ഇനി ഒരിക്കലും സുവർണയെടുത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കറുപ്പ് നില എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. എന്നാസയും മച്ചാൻ എന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് റുഹ്സാനെയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാനന കുയിലിന് എന്ന പാട്ട് വെച്ച് തരാമോ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. ഒരു ഗുഡ് ആഫ്റ്റർനൂൺ കൂടെ ഉണ്ട് മെസ്സേജിൽ. അപ്പൊ എന്തായാലും റുഹ്സാനയുടെ ആ ഒരു ഫേവറേറ്റ് സോങ് ഫ്രം ദ മൂവി മിസ്റ്റർ ബ്രഹ്മചാരി, നമുക്ക് ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അപ്പൊ ഇതുപോലെ പാട്ടുകൾ വേണം എന്നുണ്ടെങ്കിൽ ലൈവായിട്ട് പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ്. 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം. ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, അതുപോലെ മെസ്സേജ് അയക്കാം. 0828150 9000 82 81 50 90 00.

0: എൻ നാസി മച്ചാൻ എന്ന സിനിമയിലെ കറുപ്പ് നില എന്ന പാട്ട് സുവർണയായിരുന്നു ചോദിച്ചത്. സുവർണയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്കാണ് ഡെഡിക്കേഷൻ എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം, ഞാൻ വിജയകുമാർ, കൂത്തുപറമ്പ്.
0: വിജയകുമാർ ചേട്ടൻ കൂത്തുപറമ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് കണ്ണൂർ വിശേഷങ്ങള്?
1: മണ്ണൂര് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നല്ല കാലാവസ്ഥ, മഴയൊക്കെ കുറഞ്ഞു. മഴയില്ല
0: മഴയില്ല മഴ ഉണ്ടായിരുന്നു അല്ലേ?
1: ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ചെറിയുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ വിജയൻ ചേട്ടൻ?
1: പറയൂ. തമിഴ് പാട്ടാണ്, കേളടി കണ്ണണിയിലെ മുന്നിൽ നിന്റെ കാതലെന്ത് യാറും വാഴ്ത്തുന്നു. വിഷ്ണു ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ്. എനിക്ക് ഈ പാട്ട് വളരെ
0: ആഹാ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നിച്ച് ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ?
1: ശരി, ശരിയായിരിക്കും.
0: എന്തോ
1: ശരിയാണോ അതല്ലേ?
0: മനസ്സിലായില്ല, എന്തായിരുന്നു ചേട്ടാ?
1: എന്താ നിങ്ങളെ പേര്?
0: പേര് അഭിരാമി എന്നാണ്.
1: അഭിരാമി?
0: ഹീരയോട് അന്വേഷണം പറയാം കേട്ടോ. എന്തായാലും പറയാം ചേട്ടാ, ഞാൻ എന്തായാലും പാട്ട് വെച്ചു തരാം. ടാറ്റ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വിജയകുമാർ ചേട്ടനാണ്, കണ്ണൂർ കൂത്തുപറമ്പ് എന്നാണ് സംസാരിച്ചത്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് മണ്ണിൽ ഇന്ത കാതൽ എൻട്രി എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? രസമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. നമുക്ക് കേട്ട് കേട്ട് റിപ്പീറ്റഡ്ലി എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എസ് പി ബിയുടെ പാട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ടും എസ് പി ബിയുടെ ഒരു പാട്ടാണ്. പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഖദീജയാണ്. ഹലോ അഹല്യ എഫ് എം, ദിസ് ഇസ് ഖദീജ ഫ്രം അത്തിക്കോട്. പ്ലീസ് പ്ലേ ഇളയനില എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ച് തരാമല്ലോ. അപ്പൊ നമുക്ക് രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാം. രണ്ടും എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ഗായകന്റെ പാട്ടുകളാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. എറണാകുളം മുണ്ടൻവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാൻ. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. പൊതുജീവിതത്തിനും രാജ്യസേവനത്തിനും ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാളിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. ആകാശവാണി ന്യൂസ് വെബ്സൈറ്റിനും

0: ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്ലിക്കേഷനു പുറമെ ആകാശവാണി, ദൂരദർശൻ ന്യൂസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. എറണാകുളം മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. താമസം തുടങ്ങി ഒരു വർഷമായപ്പോഴേക്കും ചോർന്നൊലിക്കുന്ന കെട്ടിടം നിർമ്മിച്ചതിൽ അപാകമുണ്ടെന്നും അതിനാൽ പൊളിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചടങ്ങിൽ പറഞ്ഞു. താമസക്കാരെ തൽക്കാലത്തേക്ക് ഗവൺമെന്റ് വാടക നൽകി പുനരധിവസിപ്പിച്ചതിനു ശേഷമാകും കെട്ടിടം പൊളിക്കുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പ്രളയ ധനസഹായം വേഗത്തിലാക്കാൻ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവിറക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപേക്ഷകൾ പെട്ടെന്ന് പരിശോധിച്ച് അർഹരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിക്കാനാണ് കലക്ട്രേറ്റുകളിൽ നിന്ന് താലൂക്ക് തലങ്ങളിലേക്ക് വിതരണം മാറ്റിയത്. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതിയുടെ DPR 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരന്റികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. സാഹിത്യ അക്കാദമി ചെയർമാൻ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനാണ്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ MP സുരേന്ദ്രനാണ് അക്കാദമിയുടെ പുതിയ സെക്രട്ടറി. സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ ജി വേണുഗോപാലിനെയും വൈസ് ചെയർമാനായി നാടക സാംസ്കാരിക പ്രവർത്തകൻ ഹേമന്ത് കുമാറിനെയും തീരുമാനിച്ചു. NV പ്രദീപ് കുമാറാണ് അക്കാദമിയുടെ പുതിയ സെക്രട്ടറി. KSFDC ചെയർമാൻ നടൻ പ്രേംകുമാറാണ്. വൈസ് ചെയർമാൻ ആലപ്പി അഷ്റഫാണ്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ പുതിയ ചെയർമാൻ സിനിമാ സീരിയൽ നിർമ്മാതാവ് എം രഞ്ജിത്താണ്. ലളിതകലാ അക്കാദമി ചെയർമാൻ ആനിമേഷൻ ഡിസൈനർ പ്രൊഫസർ പ്രകാശ് മൂർത്തിയും ഫോക്ലോർ അക്കാദമി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരുമാണ്. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തി അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. കർഷകരുടെയും മലയോര ജനതയുടെയും ജീവിതത്തെ ബാധിക്കാതെ വിധം ശാസ്ത്രീയ പഠനങ്ങളുടെയും ജനകീയ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ച 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നൽകി. 31 ചിത്രങ്ങൾക്കും അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിയമ നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ഇത് സംബന്ധിച്ച കേസിൽ കോടതി ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് മന്ത്രാലയം പ്രദർശനത്തിന് അനുമതി നൽകിയത്. അനുമതി ലഭിച്ച ചിത്രങ്ങൾ മേളയുടെ 3rd ദിവസം മുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം. 1:00 തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ വിദർശ വിനോദ്, തിലോത്തമ സെൻ, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. വിദർശയും തിലോത്തമയും വ്യക്തിഗത ഇനത്തിൽ ഫൈനലിനും യോഗ്യത നേടി. നേരത്തെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വിദർശയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചിരുന്നു. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയാണ് വിദർശ. ഏഷ്യൻ ഗെയിംസിൽ ഇറാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ കബഡി ടീം സ്വർണം നേടി. ഫൈനലിൽ ഇറാനെതിരെ 37-34 മാർജിനിലാണ് ഇന്ത്യയുടെ ജയം. ഗെയിംസിൽ ഇന്ത്യയുടെ 3rd സ്വർണമാണിത്. 3 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളുമായി ഇന്ത്യ 12th സ്ഥാനത്താണ്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9th റൌണ്ടിൽ നിലവിലെ ചാമ്പ്യനായ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി. ഇതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2:00 മത്സരം. ക്ഷീരകർഷകന്റെ നട്ടെല്ലാണ് ക്ഷീരസംഘങ്ങളെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ എടക്കാട് ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുന്തിയ പരിഗണന നൽകുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. നോർത്ത് കേരള എനർജി ആന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഇന്ന് കണ്ണൂരിൽ നടത്തും. കേരള ഹൈടെൻഷൻ ആന്റ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ്. ഉച്ചയ്ക്ക് പയ്യാമ്പലത്ത് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനുവേണ്ടി മികച്ച വൈദ്യുതി കരാറുണ്ടാക്കിയത് വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന ആര്യാടൻ മുഹമ്മദ് പുരസ്കാരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് മലപ്പുറത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അറിയിപ്പ്. മറ്റന്നാൾ പുലർച്ചെ വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. KCB ചീഫ് വിജിലൻസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 3,14,00,000 രൂപയുടെ വൈദ്യുതി ക്രമക്കേട് കണ്ടെത്തി. സംസ്ഥാനത്തുടനീളം കർശന പരിശോധന തുടരുമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചു. കണ്ണൂർ ആറളം ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന KM-1 എന്ന കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്ന നടപടികൾ അന്തിമഘട്ടത്തിലെത്തി. രണ്ട് കുങ്ങിയാനകളെ ഇതിന്റെ ഭാഗമായി ആറളത്ത് എത്തിച്ചു. ഇടുക്കി ചപ്പാത്ത് 4 മൈലിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാതല വന്യജീവി വാരാഘോഷം ഒക്ടോബർ 2 മുതൽ 8 വരെ നടത്തും. വാരാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 2-നും 3-നും കോഴിക്കോട്ട് മാത്തോട്ടത്തെ വനശ്രീയിൽ പെയിന്റിംഗ്, പ്രസംഗം, ക്വിസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. എറണാകുളം മുണ്ടങ്കയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിത ഫ്ളാറ്റ് പൊളിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമി അടക്കം സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ സാരഥികളെ നിശ്ചയിച്ചു. കൽപ്പറ്റ നാരായണൻ സാഹിത്യ അക്കാദമി ചെയർമാൻ. ഏഷ്യൻ ഗെയിംസിൽ മലയാളികളുടെ അഭിമാന താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൌകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
2: അങ്ങനെ പാട്ടുകൾക്കും ആകാശവാണി വാർത്തകൾക്കും ശേഷം നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്, എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ഹലോ, ഇതാരാണ്?
4: നമസ്കാരം, ഞാൻ സുനിൽ കുമാർ, അട്ടപ്പള.
2: സുനിൽ കുമാർ ചേട്ടാ, ഇനി ഏത് പാട്ടാ കേക്കണ്ടേ?
4: ജോസഫ് എന്ന സിനിമയിലെ ഉയിരിൻ നാഥനെ എന്നുള്ള പാട്ടാണ്.
2: ഉയിരിൻ നാഥനെ, നല്ല പാട്ട്, നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ അല്ലേ. ആ പാട്ട് കേൾക്കുമ്പോ നമുക്കൊരു സമാധാനമാണ് ഫീൽ ചെയ്യണല്ലേ.
4: തീർച്ചയായിട്ടും.
5: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
4: എന്റെ പ്രിയ സഹോദരി ദേവിശാലിനി ഫ്രം കോട്ടക്കാട്.
5: ഓക്കെ.
4: പിന്നെ പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്. ഈ ടി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം.
5: ഓക്കെ.
4: പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും താങ്കൾക്കും.
5: ഓക്കെ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേൾക്കാം. വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ചേർന്ന് പാടിയ പാട്ടാണ് ജോസഫ് എന്ന സിനിമയിലെ ഉയിരൻ നാഥനെ എന്ന പാട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പാട്ടാണ്, എനിക്കിഷ്ടമാണ് ഈ ഒരു പാട്ട്. ഈ സിനിമയും നല്ല രസമുള്ള ഒരു സിനിമയാണ്. അപ്പൊ ജോസഫിലെ പാട്ട് സുനിലേട്ടനാണ് ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കവിത ചേച്ചിയാണ്. അഹല്യ, എല്ലാവർക്കുമായി പാൽ നിലാവിലെ എന്ന പാട്ട് വെച്ച് തരാമോ? മൂവി ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത്തോടെ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചി. സോ കവിത ചേച്ചി കേൾക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു പാട്ടും എത്തുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ലൈവായിട്ട് പാട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. 8281509000 ആണ് പാട്ട് കിട്ടാനുള്ള നമ്പർ.

0: ബട്ടർഫ്ലൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബി പാടിയ പാട്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ എസ് പി ബി പാട്ടുകളായിരുന്നു, ഇന്നും നമ്മൾ അങ്ങനെ ആ സ്നേഹം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എസ് പി ബിയുടെ ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, നമസ്കാരം അഭിരാമി.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ഷൈബി ചേട്ടാ. ഇതെവിടെയാണ്? കാണുമായിരിക്കില്ല എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കണായിരുന്നോ എന്ന് വിചാരിച്ചിരിക്കുന്നു. കുറെ നാളായി സംസാരിച്ചിട്ട് അല്ലേ?
1: അതെ അതെ, ഒരുപാട് നാളായി അഭിരാമിയുടെ ശബ്ദം കേട്ടിട്ട്. അതായത് നമ്മൾ സംസാരിച്ചിട്ട്
0: ഇപ്പൊ സന്തോഷിക്കാൻ, നീ ഇപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം.
1: അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ വളരെ ചുമ്മാ ഒന്ന് കോൾ ചെയ്താ വേണം തന്നെ കിട്ടുകയും ചെയ്തു. അപ്പുറത്ത് അഭിരാമി ആയത് എനിക്ക് ഇരട്ടി മധുരം.
0: അതാണ്. അപ്പൊ ഇന്നിപ്പോ ഓണം ബമ്പർ അടിക്കുന്ന ഭാഗ്യശാലിയേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യശാലി ഷൈബി ചേട്ടൻ തന്നെയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ പറയൂ, ലക്കി ചാം, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൊതുവെ ഞാനൊരു 80s 90s പാട്ടിന്റെ പ്രിയങ്കരനാണ്. പക്ഷെ ഇന്ന് ഇത്തിരി പുതിയതായിക്കോട്ടെ, നമ്മുടെ വാഴയിലെ കുടപ്പിറന്നു പറഞ്ഞുള്ള ഒരു പാട്ടില്ലേ?
0: അതെ.
1: ഞാനിന്ന് നമ്മുടെ പെങ്ങടെ ജോമി, പെങ്ങടെ രണ്ടാമത്തെ മകൻ, ഞാനൊരു തലത്തൊട്ടപ്പനാവാൻ ഭാഗ്യം കിട്ടിയ രണ്ടാമത്തെ മകനാണ്. ഇന്ന് അവന്റെ പിറന്നാളാണ്. ഞങ്ങള് അവനെ കുഞ്ഞാപ്പു എന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ.
1: ബസേലിയോ എന്നാണ് ശരിക്കും പേര്.
0: ബസേലിയോ, എന്റെ അമ്മേ, അടിപൊളി പേരാട്ടോ. അതാദ്യം പറയണേ, ഈ കോള് കഴിഞ്ഞിട്ട് ഇതാദ്യം പറയണം. ബസേലിയോ എന്ന് പറഞ്ഞ പേര് കിഡിലൻ പേരാണ്, ഒരു രക്ഷയില്ലാത്ത പേരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ബസേലിയോക്ക് വേണ്ടിട്ടാണ് നമ്മള് പാട്ട് കേൾക്കാൻ പോണേ അല്ലേ?
1: ബസേലിയോക്ക് വേണ്ടിട്ടാണ് നമ്മള് പാട്ട് കേൾക്കാൻ പോകുന്നത്.
0: ഓക്കെ, അപ്പൊ ബസേലിയോക്ക് ഈ പാട്ട് ഇഷ്ടാവോ?
1: ബസേലിയോക്ക് ഈ പാട്ട് ഇഷ്ടാവണ്ടാണ്.
0: ആ, ഇഷ്ടാവണം. അപ്പോ ഹാപ്പി ബർത്ത്ഡേ വിഷസും കൂടെ അറിയിക്കണം. ബർത്ത്ഡേ കഴിഞ്ഞോ? ഇന്നാണോ ബർത്ത്ഡേ?
1: ആ, ഇന്നാണ് ബർത്ത്ഡേ. സെപ്റ്റംബർ 26th.
0: ഓക്കെ, അപ്പൊ കുഞ്ഞാപ്പു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ,
1: കുഞ്ഞാപ്പുവിനൊരു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ അഭി.
0: എന്തായാലും പറഞ്ഞേക്കാം ഷൈബി ചേട്ടാ, ഞാൻ ആ പാട്ടും വെച്ചുതരാം കേട്ടോ. ബൈ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ഷൈബി ചേട്ടനാണ്. അപ്പൊ ഷൈബി ചേട്ടന്റെ പെങ്ങളുടെ മകൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കുന്ന ബസേലിയോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ കുഞ്ഞാപ്പുവിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടാവോ എന്നൊക്കെ വിചാരിച്ച ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോ കുഞ്ഞാപ്പു, ബസേലിയോ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം ഒരുപാട് സ്നേഹത്തോടെ. നമുക്ക് ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. അടുത്ത മെസ്സേജ് ഋഷികേഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ്, മുണ്ടൂർ പാലക്കാട് നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ, എനിക്ക് അല്ലി ബായ് എന്ന മൂവിയിലെ ആടിമേഘ ചൂട് പറ്റി എന്ന സോങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ ഋഷികേഷിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടും നമ്മൾ

ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്.

0: ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: Listen without break with Ahalya FM.

0: എന്റെ അമ്മ, ഇത്ര ഒരു മാസ് സിനിമ, അത്രയും ഒരു മാസ് പാട്ട് അല്ലേ. എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള അലക്സ് പോൾ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അലിബായി എന്ന സിനിമ ഒരു വല്ലാത്തൊരു മാസ് പാട്ടാണ്. ഇതിൽ ലാലേട്ടന്റെ ലുക്ക് ആണെങ്കിലും സ്വാഗ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ലാലേട്ടന് വട്ടം വെക്കാൻ ആരും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ പാട്ടും അതുപോലെയാണ്. ഈ പാട്ടിൽ മറ്റേ ഐക്കോണിക് ആയിട്ടുള്ള സാധാരണ ട്രോൾസിലൊക്കെ വരുന്ന സ്റ്റെപ്സ് ഒക്കെ ഈ ഒരു പാട്ടിലുണ്ട്. എന്തൊരു എനർജിയാണ്! ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിക്കണുള്ളൂ, ലാലേട്ടന്റെ ഈ ഒരു പാട്ടിൽ എനർജിയൊക്കെ മതി എനിക്ക്, അത്ര ആഗ്രഹമൊക്കെ എനിക്കുള്ളൂ. എന്തായാലും ആ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഋഷികേഷ് ആയിരുന്നു ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. അടുത്ത പാട്ടുകളിലേക്ക് നമുക്ക് പോകണം. അപ്പൊ അത് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാളുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ ഹലോ ഹലോ, ഫോണിന്റെ വോളിയം കുറച്ച് വെക്കോ. ഫോൺ സ്പീക്കറിലാണ് വിട്ടിരിക്കണത്. ഹലോ, ഫോൺ സ്പീക്കറിലാണെങ്കിൽ
1: എന്തത്? ഫോൺ
0: നമ്മുടെ കോൾ ഹോൾഡ് ആക്കിയിരിക്കുകയാണെന്നാണ് പറയണേ. അപ്പൊ ജോസ് മാഷ് ആയിരുന്നു വിളിച്ചിരുന്നത്. വിളിക്കുന്ന സമയത്ത് റേഡിയോയിൽ ശ്രദ്ധിക്കാതെ നമ്മൾ കോളിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് എന്തായാലും അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ റേഡിയോയിൽ ശ്രദ്ധിക്കാതെ നമ്മൾ ഫോണിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ സ്പീക്കേഴ്സിലാണ് നിങ്ങളിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പാട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: രാധാകൃഷ്ണൻ.
0: രാധാകൃഷ്ണൻ ചേട്ടനാണ്. എവിടെന്നാ
2: വിളിക്കുന്നത്?
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ചേട്ടാ, ഫോൺ സ്പീക്കറിലാണോ? അല്ല, റേഡിയോയുടെ തൊട്ടടുത്താണോ
2: നിക്കണേ?
0: കുറച്ചൊന്ന് ദൂരം ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിക്കൂട്ടാ. അപ്പൊ പറയു ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നത്? യാക്കര അല്ലേ? ഓക്കെ, സുഖല്ലേ? ആ, മുന്നേ നമ്മൾ സംസാരിച്ചിട്ടാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? പറയൂ.
2: എന്തായാലും ഇന്ന് കോടിയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിലെ കണ്ടു കണ്ടില്ല എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ.
0: ഓക്കെ, എന്തൊക്കെയാണ് മോഹങ്ങള്?
2: ഞാൻ ലോട്ടറി എടുക്കല്ല, എടുക്കാത്ത ആളാണ്.
0: എടുക്കാത്ത ആളാണ്? അപ്പൊ ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ടാണ് പാട്ട്
2: കിട്ടുന്നവർക്ക് വേണ്ടിട്ട് എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണ് എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇഷ്ടത്തിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന പാട്ടാണ് വേണ്ടത്. ഓക്കെ, ഞാൻ എന്തായാലും ആ പാട്ട് വെച്ചുതരാം. ഈ പാട്ട് എന്തായാലും കോടി എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കോടി എടുക്കാത്ത ഒരാളാണ് അല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് ഞാൻ വെച്ചുതരാം ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രാധാകൃഷ്ണൻ ചേട്ടനാണ്, യാക്കരയിൽ നിന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് ഇഷ്ടം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടിയിട്ടുള്ള കണ്ടു കണ്ടു കണ്ടില്ല എന്ന പാട്ടാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് രമേശ് ഫ്രം കഞ്ചിക്കോട് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹലോ അഹല്യ എഫ് എം, എന്റെ പേര് രമേശ്, വല്ലടിയിൽ നിന്നാണ്, കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. ആദ്യമായിട്ടാണ് അഹല്യ എഫ് എമ്മിൽ മെസ്സേജ് അയക്കുന്നത്. സോ രമേഷ്, ഹായ്, വെൽക്കം. അടുത്തൊരു മെസ്സേജിൽ പാട്ട്, ഓക്കെ, പാട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ഭാര്യ ശരണ്യയ്ക്കും മോള് ശാലിനിക്കും മകൻ രഞ്ജിത്തിനും സരഞ്ജിത്തിനും എനിക്കും കൂടെ വേണ്ടിയിട്ട് അരുണാചലം എന്ന സിനിമയിലെ അതാണ്ട ഇതാണ്ട അരുണാചലം ഞാൻ താണ്ട എന്ന പാട്ട് വെച്ചിട്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കണത്. ഓക്കെ രമേശ്, എന്തായാലും സന്തോഷം. രമേശിനും രമേശിന്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതാണ്ട ഇതാണ്ട അരുണാചലം ഞാൻ താണ്ട എന്ന പാട്ട്, ഒപ്പം കണ്ടു കണ്ടു കണ്ടില്ല എന്ന പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാട്ട്. കഞ്ചിക്കോട് നിന്ന് രമേശ് ചോദിച്ച പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. അരുണാചലം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടുകഴിഞ്ഞത്. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകണം. പാട്ടെ ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: പ്രമീല.
0: പ്രമീലയാണ്. പ്രമീല ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
1: ലക്കിടി, പാലക്കാട്.
0: പാലക്കാട് ലക്കിടി, നല്ല സ്ഥലല്ലേ അത്? ലക്കിടി ഭയങ്കര രസമുള്ള സ്ഥലാന്ന് കേട്ടിട്ടുണ്ടാണോ? ആരുടെ നാടാണ്? കുഞ്ചൻ നമ്പ്യാരുടെ നാടാണ്. അതാണ്? ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളൊക്കെ? നല്ലതാണോ? നാട്ടുകാരൊക്കെ സൂപ്പറാണോ? സൂപ്പറാണ്. പ്രത്യേകിച്ച് ഞാൻ സൂപ്പറാണോ? പ്രമീല ചേച്ചി സൂപ്പറാണോ? കൊഴപ്പൊന്നുമില്ല അല്ലേ? അപ്പോ ഇന്ന് ഏത് പാട്ടാ വെച്ചു തരണ്ടേ ഞാൻ? മന്ദാരപ്പൂമൂളി കാറ്റിൽ തൈമാസം വന്നല്ലോ എന്ന പാട്ടല്ലേ? ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ. ആ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടല്ലേ? ഓക്കെ.
1: എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവാണ്.
0: അതെയോ? അപ്പൊ പാട്ടൊക്കെ കേട്ട് സൂപ്പർ ആയിട്ടിരിക്കുക. ഭക്ഷണം കഴിച്ചോ? ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ചു.
0: ഓക്കെ ഓക്കെ. അപ്പൊ
1: ഞാനറിയുന്ന കൊറേ ഫ്രണ്ടുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി.
0: ആഹാ, പ്രമീല ചേച്ചി, ലക്കിടിയിലുള്ള പ്രമീല ചേച്ചിനെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ.
0: അടിപൊളിയായിട്ടിരിക്കും. ഞാൻ ദാ ഇപ്പൊ പാട്ട് വെച്ചുതരാം കേട്ടോ. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ലക്കിടിയിൽ നിന്ന് പ്രമീല ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് മന്ദാര പൂമൂളി എന്ന പാട്ടാണ്. ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. വിനോദയാത്ര എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അനുമിത്രയാണ്. ഹായ് അഹല്യ എഫ് എം, ഞാൻ അനുമിത്ര. ഞാൻ അഹല്യ സ്കൂളിലാണ് പഠിക്കണേ. എനിക്കൊരു പാട്ട് വെച്ച് തരാവോ? ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ദ സോങ് ഇസ് റദ്ദിമ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. റദ്ദിമ കുറച്ച് വൈറലായിട്ടുള്ള പാട്ടാണ്. തങ്കമ്മ പാട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് അനുമിത്രയ്ക്ക് വേണ്ടിട്ട് വെച്ചു കൊടുക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ വേഗം വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. 8281509000 ഇൻസ്റ്റന്റ് പാട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പാട്ടൊക്കെ വെച്ചു തന്നുണ്ട്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

അങ്ങനെ പാട്ട് കേട്ട് തിരിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 1:33. അപ്പോൾ ഇനി ഞാൻ കോൾസിലേക്ക് പോകുന്നില്ല, ബിക്കോസ് നമുക്ക് കുറേ മെസ്സേജസ് വായിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടിന് മെസ്സേജ് അയച്ചിട്ടുള്ളത് ലിജോ ആണ്, ഫ്രം ആലപ്പുഴ. അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ വളയപ്പെട്ടി എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. നരേഷ് അയ്യറും ഉജ്ജയിനിയും മധുമിതയൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു തമിഴ് മാസ് സൂപ്പർ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലിജോ ഫ്രം ആലപ്പുഴ. അപ്പോൾ ലിജോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് കോടിയേരിയിൽ നിന്ന്, തലശ്ശേരി കോടിയേരിയിൽ നിന്ന് ജനാർദ്ദനൻ ചേട്ടനാണ്. മാസം മാസം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രം ദ മൂവി അപരിചിതൻ. അപ്പോൾ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. രണ്ടും നല്ല മാസ് പാട്ടുകളാണ്. സമയം നോക്കുമ്പോൾ 1:34 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അപരിചിതൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അപ്പൊ പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ടിരിക്കുന്നത് രമചേച്ചിയാണ് നല്ലിപ്പള്ളിയിൽ നിന്ന്. സൊല്ലവാ സൊല്ലവാ ഒരു കാതൽ കഥൈ എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ടും SPB യുടെ ഒരു പാട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ എന്തായാലും ആ പാട്ട് രമചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് സൗമ്യയാണ്. കണ്ണൻ ആരാരോ ഉണ്ണിക്കൺമണി ആരാരോ എന്ന പാട്ട്, ഗമനം എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സൗമ്യയുടെ മെസ്സേജ്. അപ്പൊ സൗമ്യയുടെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാൻ പോവാണ്, ഫ്രം ദി മൂവി ഗമനം. രണ്ട് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

അങ്ങനെ ഗമനം എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 1:52 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ലാസ്റ്റ് രണ്ട് പാട്ടിനുള്ള സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ആ പാട്ടങ്ങ് പ്ലേ ചെയ്ത് തന്നിട്ട് ഞാനിങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് പാട്ടുകളിൽ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ഹിന്ദി സോങ് ആണ്. ഈ സോങ് ചോദിച്ച് മെസ്സേജ് അയച്ചേക്കുന്നത് സുരേഷ് ഫ്രം ഒമാൻ. ഹായ് അഭിരാമി, സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒമാനിൽ നിന്നും സുരേഷാണ്. എനിക്ക് ലക്ഷ്യ എന്ന മൂവിയിലെ കിത്തിനി ബദേൻ എന്ന സോങ് വെച്ച് തരാമോ? ഡെഡിക്കേഷൻ ടു മൈ വൈഫ് ആതിര. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ വൈഫ് ആതിരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ഒരു പാട്ട് അങ്ങോട്ട് കൊടുക്കാം. സൂപ്പർ ഒരു പാട്ടാണ്. ഒരു സെഡായിട്ട് പോണ പാട്ടാണ്, പക്ഷേ ഭയങ്കര നല്ല ഫീലുള്ള ഒരു പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് അശ്വജിത്ത് ആണ്. അശ്വജിത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് അഭിരാമി ചേച്ചി, ഞാൻ അശ്വജിത്ത്. എനിക്ക് കറുപ്പ് എന്ന സിനിമയിലെ കറുപ്പ് കൂടവാ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പൊ അശ്വജിത്ത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന കറുപ്പ് എന്ന മൂവിയിലെ പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടിനൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം പാട്ടൊക്കെ വെച്ച് തന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആ പാട്ടിന്റെ വരികളും ശബ്ദവും ഒക്കെ ആയിരിക്കും. എന്നാൽ ആ വരികൾക്കും ശബ്ദത്തിനും പിന്നിൽ ഒരു ഈണം പിറക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സംഗീത സംവിധായകന്റെ സ്വപ്നം ഉണ്ടാവാറുണ്ട്. റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് സംഗീതത്തിന്റെ വലിയ ലോകത്തേക്ക് എത്തിയ രഞ്ജൻ രാജ് പിന്നീട് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനായിട്ട് മാറുകയായിരുന്നു. ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു, ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരിയൽസിലൊരു വലിയൊരു ഫാക്ടറായിരുന്നു. പ്രൊമോസും ചെറിയ ചെറിയ പാട്ടുകളും സിനിമയിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല ാതെ തന്നെ ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്വന്തമായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് മികച്ച പാട്ടുകളിലൂടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സംവിധായകനെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സോ ആദ്യത്തെ ഗാനം ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, രഞ്ജൻ രാജ് തന്നെ കമ്പോസ് ചെയ്ത്, രഞ്ജൻ രാജ് തന്നെ പാടിയിട്ടുള്ള പാട്ട്, മാളികപ്പുറം എന്ന സിനിമയിലെ നങ്ങേലിപ്പൂവ് എന്ന മനോഹരമായ ഗാനത്തോടെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

0: സാക്ഷാൽ ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഗാനം. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഗാനം യെസ്, ജോസഫ് എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം. സ്വന്തം അമ്മയുമായിട്ടുള്ള ഒരു ബോണ്ട് വളരെ സ്പെഷ്യലാണ് രഞ്ജൻ രാജിന്. അതുകൊണ്ട് തന്നെ നവംബറിലാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത്, സെപ്റ്റംബറിലാണ് രഞ്ജൻ രാജിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്നത്. അപ്പം ജോജു ജോർജ് വിളിച്ച് ഈ ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഒരു രാജാ സർ സോങ് പോലെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു ഇമോഷനിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ആ പോയിന്റിൽ തന്നെ, അതായത് രഞ്ജൻ രാജിന്റെ അമ്മ പോയി നാലാം ദിവസമാണ് ഈ ഒരു കോള് വരുന്നതും ഈ ഒരു പാട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ആ ഒരു നഷ്ടം കണക്കിലെടുക്കാതെ തന്റെ അമ്മയുടെ ഒരു വലിയ സ്വപ്നം കൂടിയായിരുന്നു രഞ്ജൻ രാജിനെ ഒരു വലിയൊരു കമ്പോസറായിട്ട് കാണുക എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് വേണ്ടി കാലെടുത്ത് വെക്കുകയും അന്ന് ആ ഒരു സെഡൻ മൊമെന്റിൽ വന്ന ഒരു മ്യൂസിക് തന്നെയാണ് പിന്നീട് നമ്മൾ ജോസഫ് എന്ന സിനിമയിൽ പൂമത്തോളെ എന്ന ഗാനമായി നമ്മൾ കേട്ടത്. അനുപല്ലവി അപ്പ തന്നെ പാടുന്നു, അതൊരു അമ്മയുടെ സമ്മാനമായിട്ട്, അല്ലെങ്കിൽ അമ്മ എന്നെ വിട്ടുപോയെങ്കിലും ഒരു പാട്ടിലൂടെ അമ്മ ജീവിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജോസഫ് എന്ന സിനിമയിലെ ഈ ഗാനം. രഞ്ജൻ രാജിന് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അജീഷ് ദാസൻ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ പാട്ട്. ഫ്രം ദ മൂവി ജോസഫ്, രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: ആൾക്ക് ഭയങ്കര പേടി, കൂടെ നിൽക്കാനാ പറയുന്നത്.

അഭിലാഷ് പിള്ള ആൻഡ് രഞ്ജൻ രാജ്, ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും കേട്ടു കഴിഞ്ഞു. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് അഹല്യ എഫ് എം 90.4. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സംഗീതയാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു 1 hour കോളിലൂടെയാണ് അഭിലാഷ് പിള്ളയായിട്ട് രഞ്ജൻ രാജ് കണക്ട് ചെയ്യുന്നത്. വളരെയധികം സിനിമയെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരാള് സിനിമയെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഇത് ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു മൊമെന്റിൽ ചിന്തിച്ചു പോകുന്ന ഒരു ഒരു സംഭാഷണമായിരുന്നു അത്. അങ്ങനെയാണ് അഭിലാഷ് പിള്ളയുടെ ആദ്യത്തെ സിനിമയായ കടാവറിൽ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ പാട്ടുകളിലെ ഒരു ലവ് സോങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഉൻ പാർവൈ എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രെഡ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. വളരെ വളരെയധികം സംസാരിക്കപ്പെടാത്ത എന്നാൽ വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ കാണുന്ന എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കടാവർ. അമലാപ്പോൾ അഭിനയിച്ച ഈ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ തമിഴ് സിനിമയിലേക്ക് രഞ്ജൻ രാജ് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു പാട്ടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറായി അവിടെ നിലനിന്നിരുന്നത്. കപിലൻ വരികളെഴുതി പ്രദീപ് കുമാറും സൈന്ധവിയും ചേർന്ന് രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പാടിയ ഉൻ പാർവൈ എന്ന ഗാനമാണ് കടാവർ സിനിമയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സിനിമകളിലൂടെയുള്ള ഒരു യാത്ര ാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളെ സ്പെഷ്യലാക്കുന്നത്. പതുക്കെ പതുക്കെ രഞ്ജൻ രാജ് എന്ന കമ്പോസറിനെയും മലയാള സിനിമ തിരിച്ചറിഞ്ഞു തുടങ്ങിയതിനു ശേഷമാണ് നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലേക്ക് രഞ്ജൻ രാജ് എത്തുന്നത്. ഒരു വൈശാഖ് സിനിമയിൽ എത്തുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു ആ ഒരു സിനിമയെയും പാട്ടിനെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഡയറക്ടർ ആവശ്യപ്പെട്ടത് രഞ്ജൻ രാജിന്റെ അടുത്ത് എപ്പോഴും തൊടുന്ന ഒരു ടോൺ, അല്ലെങ്കിൽ എപ്പോഴും രഞ്ജൻ രാജിന് മനസ്സിലേക്ക് വരുന്ന ആ ടോൺ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒന്ന് പുതിയതായി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രമാണ് രഞ്ജൻ രാജിന്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുകയും കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഡയറക്ടർ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അധികം കറക്ഷൻസ് ഒന്നും സ്കോറുകളിൽ സംഭവിക്കാത്ത ആ റോ ആയ ട്യൂൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാതി പാതി പറയാതെ എന്ന ഗാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും രഞ്ജൻ രാജിന്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കപിൽ കപിലനും നിത്യ മാമനും ചേർന്ന് പാടിയ പാട്ട്, ആൻഡ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മുരുകൻ കാട്ടാക്കടയാണ്. സോ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന് നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവാത്തതിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പറക്ക് ഇപ്പോഴും ഉണ്ടോ?

ഓർമ്മയിലുണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറിയ രഞ്ജൻ രാജിന്റെ വളരെ പ്രിയപ്പെട്ട മറ്റൊരു സിനിമയാണ് 10-ാം വളവ് എന്ന് പറയുന്നത്. ഏലമലക്കാടിനുള്ളിൽ എന്നൊരു മനോഹരമായ ഗാനം ഒരുപാട് പേർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം. കാരണം ഒരു പ്രകൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആ സിനിമയിൽ സംസാരിക്കുന്ന സമയത്ത് പോകുന്നൊരു പാട്ടാണത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാട്ട് രഞ്ജൻ രാജ് ആ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ പറയണം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈവ് സൗണ്ട്, ലൈവ് റെക്കോർഡിങ്ങുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ട് അതിൻ്റെ ആ ഒരു റോ ഫീൽ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയും പാട്ടും ഇത്രയും പ്രിയപ്പെട്ടതാവണം. അപ്പം ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിചരൺ പാടി, രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത് 10-ാം വളവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് ഈ പാട്ട് ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീരയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണല്ലേ, നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വിജയിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, ഡയറക്ടറിന് മാത്രമല്ല, പാട്ട് ചെയ്യുന്ന ആളുകൾക്കും അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അങ്ങനെയാണ് രഞ്ജൻ രാജ് എന്നൊരു സംഗീത സംവിധായകൻ ഒരു ഹിറ്റ് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ്, ഒരു ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ഒരു സിനിമയിലേക്ക് എത്തുന്നത് മാളികപ്പുറം പോലുള്ള ഒരു സിനിമയിലാണ്. അവിടെയാണ് ശരിക്കും ഈ സിനിമ ശരിക്കും വിജയിക്കപ്പെട്ടതും, അല്ലെങ്കിൽ രഞ്ജൻ രാജ് എന്ന് പറയുന്ന ഒരു കമ്പോസറിന് അതൊരു ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് മാറുകയും ചെയ്തൊരു സിനിമയാണ് മാളികപ്പുറം. ആ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഒരുപാട് പേരുടെ ഇമോഷൻസുമായി കണക്ട് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ഭക്തിയാണ് അതിലെ ഒരു മെയിൻ സ്കോറെങ്കിലും നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളും ഇമോഷൻസും കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ പാട്ടുകളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സോ ഈ സിനിമയിലെ ഗണപതി തുണിയരുളുക എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി ആന്റണി ദാസനും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ. സുരഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പിറന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ൽ ആർ ജി ഹീരയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ജോസഫ് എന്ന സിനിമ കണ്ടവർക്ക് തീർച്ചയായിട്ടും പാട്ടുകൾ അതിലെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പേരും നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹര ഗാനം, അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ ഒരു കോമ്പോസിഷൻ എന്ന് പറയണം, പാടവരമ്പത്തിലൂടെ എന്ന പാട്ട്. ശരിക്കും ഈ പാട്ട് ഭാഗ്യരാജ് എന്ന് പറയുന്ന ഒരു പാലക്കാടുള്ള ഒരു കലാകാരന്റെ പാട്ടാണ്. അതിന്റെ ഒരു റീമിക്സ് അല്ലെങ്കിൽ ഒരു റീ അറേഞ്ച്മെന്റ് എന്ന് പറയാം, ഒരു നാടൻ കലാകാരന്റെ പാട്ടെടുത്ത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം കൃത്യമായ അതിന്റെ ആ ഒരു സോൾ നഷ്ടപ്പെടാതെ ആ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ വെല്ലുവിളി. സ്പൂണും കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഡോറിന്റെ ശബ്ദവും, ഇങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വോക്കൽസ് ഉപയോഗിച്ച് ബേസ് ഗിറ്റാറിന്റെ ശബ്ദമൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ജോസഫ് എന്ന സിനിമയിലെ പാടവരമ്പത്തിലൂടെ. ഒരു ഒരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പാട്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഓളവും താളവും ഒരു റൂട്ട്നെസ് ഉള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ ഒറിജിനൽ പാട്ടിന്റെ ലിറിക്സ് ആൻഡ് കോമ്പോസിഷൻ നടത്തിയിട്ടുള്ളത് ഭാഗ്യരാജാണ്, പാലക്കാട്. ആൻഡ് ജോജു ജോർജും ബെനഡിക്ട് ഷൈൻ ആൻഡ് രഞ്ജൻ രാജ് ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോസഫ് എന്ന സിനിമയിൽ നിന്ന് രഞ്ജൻ രാജിന്റെ ഈ ഗാനമാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തോട് വലിയൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് രഞ്ജൻ രാജ്. 3 വയസ്സിൽ തന്നെ വേദിയിലെത്തിയ അദ്ദേഹം പിന്നീട് കർണാടക സംഗീതം പഠിക്കുകയും റിയാലിറ്റി ഷോയിലൂടെയൊക്കെ തന്റെ സംഗീത യാത്ര ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു ജോസഫ് എന്ന സിനിമ. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു മനോഹരമായ ഒരു ഗാനമായിരുന്നു നിന്നോട് പറയുവാൻ എന്നൊരു റൊമാൻറ്റിക് സോങ്. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്ന സിനിമ അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരുന്നു. പലരുടെയും ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ പാട്ടിനൊരു ഇടമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ വിജയം. ദിൻനാഥ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് വളരെ മനോഹരമായി ഇത് ഹരിചരണും സാധിക കെ ആറും ചേർന്ന് പാടിയിട്ടുണ്ട്. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രഞ്ജൻ രാജ് ടച്ച് ആണ് നമുക്ക് ഈ പാട്ട് തരുന്നത്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ രഞ്ജൻ രാജ് എന്ന പേര് സിനിമാ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ ഇനിയും. സോ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരം ഗാനങ്ങൾ നിന്നോട് പറയുവാൻ എന്ന ഗാനം. അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഓരോ ഇനങ്ങൾ പിറന്ന കഥകളും ആ സംഗീതത്തോടുള്ള പ്രണയവും ഒക്കെ തീർച്ചയായിട്ടും ഒരു സംഗീത സംവിധായകന്റെ ഈണങ്ങളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ലാർജീരയാണ്. ഒരുപാട് നല്ല പാട്ടുകാർക്ക് അവസരം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. എന്നാൽ നിത്യഹരിത നായകൻ എന്ന സിനിമയിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടു എന്ന് വേണം പറയാൻ. ഒരു ഫോക്സ് സിംഗിങ് സ്റ്റൈലുള്ള ഒരു ഗായകനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഗായകനല്ല, ശരിക്കും നായകനാണ്. പക്ഷെ നായകന് ഒരു ഗായകന്റെ സ്റ്റൈൽ എവിടെയോ ഉണ്ട് എന്ന് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകൻ തിരിച്ചറിയും. ഒരു റസ്റ്റിക് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, ഫ്രം ദ ഹാർട്ട് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരിജാത പൂ എന്ന പാട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് പാടിക്കുന്നത്. നായകന്മാരിൽ നിന്ന് ഗായകരെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി പിന്നെയും തുടർന്നു എന്ന് വേണം പറയാൻ. നമ്മളങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഒരു ഗായകനായി നിത്യഹരിത നായകൻ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടുമുട്ടി. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹസീന എസ് വരികൾ എഴുതി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ പാടി, രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത നിത്യഹരിത നായകൻ എന്ന സിനിമയിലെ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ലാർജി ഹീര. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

റിയാലിറ്റി ഷോകളിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ ഒരു സംഗീത സംവിധായകൻ. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ പോസിറ്റീവ് എന്ന സിനിമയിലും അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് ഒരു മത്സരാർത്ഥിയായി തുടങ്ങി അതേ വേദിയിൽ തന്നെ ഒരു ജഡ്ജായി പോയിരിക്കുകയും അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു ടാലന്റ് ആയിരുന്നു ഋത്തിക എന്ന് പറയുന്ന ഒരു ഗായിക. അങ്ങനെ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഋത്തിക പാടിയിട്ടുള്ള ഒരു പാട്ടാണ് തൂ മഞ്ഞു പോലെന്റെ എന്ന് പറയുന്നൊരു ഗാനം. വിജയ് യേശുദാസും ഋത്തികയും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൂ മഞ്ഞു പോലെന്റെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ്, ഒരു രഞ്ജൻ രാജ് കയ്യൊപ്പുള്ള ഒരു പാട്ട് എന്ന് തന്നെ പറയണം. സോ ഈ ലവ് സോങ് തന്നെയാണ് നമ്മൾ അവസാനം കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. പക്ഷെ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മുഴുവൻ സത്തും നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇനിയും ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഒരുപാട് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും രഞ്ജൻ രാജിന് കമ്പോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് RG Hira and stay tuned to Ahalya FM 90.4 Keta Keta Kootukoodama.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: Qué infame.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ

0: പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: ഗസ്റ്റ് റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളുടെ അതിഥികളാകുന്നു ഗസ്റ്റ് റൂം.
1: നമസ്കാരം, വെൽക്കം ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ശ്രീജിത്ത് പണിക്കരാണ്. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒപ്പം അന്ന് കഴിഞ്ഞ ദിവസം ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. സർ, സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്.
2: ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
3: സത്യസന്ധത, എല്ലാവരുടെ കാര്യമല്ല, പക്ഷെ മോസ്റ്റ്ലി സത്യസന്ധത. കാരണം നമ്മളിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലപാടുകളിൽ ഒരു മാറ്റം പറയുന്നതിന് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഒരു പക്ഷേ ഇത് 1990s or 1980s അല്ല, അന്നത്തെ കാലത്ത് ഉള്ളതുപോലെ അല്ല ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ. കറക്റ്റ്. ഇപ്പൊ ഞാൻ ഒരു പ്രസംഗം നടത്തുന്നു, ഞാൻ അല്ലെങ്കിൽ ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, അതിനുശേഷം ഞാൻ അതിന്റെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള പണ്ടത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസമാണ്. കാരണം ഇത് ഒരു ലേഖകൻ എഴുതി പത്ര ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത് അത് പത്രത്തിൽ പ്രിന്റ് ചെയ്ത് നാളെ വരണം, എത്രയും പ്രിന്റ് ചെയ്യും, എന്റെ ഫുൾ പ്രസംഗം വരുമോ? ഇല്ല, അതിലെ എന്തെങ്കിലും കീ സാധനം വരെ. എനിക്ക് ഞാനൊരു അബദ്ധം പറഞ്ഞു എന്ന് തോന്നിയാൽ എനിക്ക് മാധ്യമ സ്ഥാപനത്തിനോട് പറഞ്ഞത് തിരുത്തിപ്പിച്ചിട്ട് നല്ല വേർഷനായിട്ട് വേണമെങ്കിൽ നാളെ വരാനുള്ള ഒരു സാധ്യത പോലും അവിടെ ഉണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്ന് ലൈവായിട്ട് അപ്പം തന്നെ കയറി പോവാണ്, ഫേസ്ബുക്കിൽ വരും, യൂട്യൂബിൽ വരും, അതേപോലെ വാർത്തകൾ ആവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് അതുകൊണ്ടാണ് നമ്മുടെ സി പി ജോൺ ഒരു പ്രസ്താവന നടത്തുന്ന ഉടനെ ഇൻസ്റ്റന്റ് അത് വാർത്തയാണ്, വിവാദമാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പല പൊളിറ്റീഷ്യൻ സത്യസന്ധതയില്ല. ഇന്നലെ പറഞ്ഞതിന് ശേഷം തന്നെ ഒരു 2.5 months എത്ര യൂടേൺസ് അവരെടുത്തു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞിരുന്ന, ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞിരുന്ന എത്രയോ കാര്യങ്ങളിൽ അവർ യൂ

0: എടുത്തു എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സത്യസന്ധത എന്ന വാക്കാണ്, ഉളുപ്പ് വേണം എന്ന് പറയുന്നതാണ്
1: കുറച്ച്
0: സാധാരണ മലയാളത്തിൽ നല്ലത്. പക്ഷെ ഞാൻ പറയുന്നത് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് സത്യസന്ധതയും നിങ്ങളുടെ കോർ റൂട്ട് പ്രിൻസിപ്പിൾസ് എന്താണ് എന്നതിനെ കുറിച്ച് ബോധ്യവും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ വിവാദം, ഹെലികോപ്റ്റർ വിവാദം വരുന്ന സമയത്ത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന എന്താണ്, ഇത് സംസ്ഥാന ഖജനാവിന് നഷ്ടമാണ്, മുഖ്യമന്ത്രി ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗത്തിന്റെ പേരിൽ പിണറായി വിജയനെ
1: വിമർശിച്ചിട്ടില്ല,
0: തെറ്റാണ്, അതൊക്കെ നുണയാണ്. അതേപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എനിവേസ് 80 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, എനിവേസ് 25 മണിക്കൂർ യാത്ര ചെയ്യാം, അപ്പൊ പിന്നെ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അതായത് എന്റെ പ്രിൻസിപ്പിൾ, എന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കരുത്, അല്ലാതെ എന്റെ സ്റ്റേറ്റ് അഫോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എന്റെ പ്രിൻസിപ്പിൾ എങ്കിൽ അത് അവിടെ കിടന്നാലും ഞാനത് ഉപയോഗിക്കാതിരിക്കുന്നതാണല്ലോ എന്റെ മര്യാദ അല്ലെ, അതല്ലേ ആദർശം. ഇപ്പോ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിലുള്ളപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയം, എനിക്കൊന്ന് വക്കം പുരുഷോത്തമനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉള്ള മന്ത്രിസഭയാണ്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന IT മിനിസ്റ്ററും കൂടിയാണ്. അന്ന് ഡിജിറ്റലൈസേഷന്റെ എന്തോ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ MLA മാർക്കും സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരു iPad കൊടുത്തു. അപ്പൊ എല്ലാവരുടെയും മന്ത്രിമാരുടെ MLA മാരുടെ ഓഫീസുകളിൽ ഇത് എത്തിച്ചു, വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം കുഞ്ഞാലിക്കുട്ടി എന്തോ അതിൽ എഴുതിയിട്ടുണ്ടെന്നാണ് വാർത്ത. ഇത് റിജക്ട് ചെയ്തു ഒരാൾ മാത്രം, VS അച്യുതാനന്ദനാണ്. അപ്പൊ അച്യുതാനന്ദന് ഒന്നുകിൽ അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ഡിജിറ്റലൈസേഷനോട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇത് പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഇത് സാമ്രാജ്യത്വം കൊണ്ടുവന്ന സാധനമാണെന്നുള്ള ചിലപ്പോൾ, കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിച്ചിട്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോടുള്ള വിരോധമായിരിക്കും, പല കേസുകളുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമില്ല. എന്ത് കാരണത്താലായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഹി റിജക്ടഡ് ഇറ്റ്. പുള്ളി അത് തുറന്നു പോലും നോക്കാതെ ഈ സാധനം തിരിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന സതീശന്റെ ന്യായം ഉപയോഗിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റേറ്റ് കാശ് കൊടുത്ത് ഇത് വാങ്ങി, അതവിടെ ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ എന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, എന്നാലും ഇതൊന്നും ഉപയോഗിച്ചേക്കാം എന്ന് അച്യുതാനന്ദന് കരുതാമായിരുന്നു. അച്യുതാനന്ദൻ അത് കരുതാത്തതിനാണ് നമ്മൾ ആദർശം എന്ന് പറയുന്നത്. പ്രായോഗികതയാണോ ആദർശമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികതയാണ് ബെറ്റർ, സംശയമില്ല. പക്ഷേ ആദർശം പറഞ്ഞുകൊണ്ട് പ്രായോഗികത ശരിയല്ല.
2: ഓക്കെ, ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ശ്രീജിത്ത് പണ്ഡിറ്റ്.

0: സ്റ്റോർ ഇപ്പോൾ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം.
2: ഇനിയിപ്പോ ചോദിക്കാനുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തില് ശ്രീജിത്ത് പണിക്കർക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരു മൂന്ന് രാഷ്ട്രീയക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും?
3: അങ്ങനെ പേര് പറയുക എന്നുള്ളത് എളുപ്പമായിരിക്കും. പല ആൾക്കാരുടെയും പല ക്വാളിറ്റീസ് നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വിയോജിപ്പ് തോന്നും. ഒരുപക്ഷെ അവർ നിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വിട്ടുവീഴ്ചകളിലായിരിക്കും. ഇപ്പോ നരേന്ദ്രമോദിയെ മൊത്തത്തിൽ ഇന്റർനാഷണലി തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളും അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ കർഷക നിയമങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം പിന്നാക്കം പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശേഖർ ഗുപ്ത, അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടറൊന്നുമല്ല, ശേഖർ ഗുപ്ത ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ഈ കർഷക നിയമങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ താച്ചർ മൊമെന്റ് ആണ് എന്ന് പറഞ്ഞു. മാർഗരറ്റ് താച്ചറിന് ഇതേപോലെ കുറെ റിഫോംസ് കൊണ്ടുവരുമ്പോൾ സമാനമായ എതിർപ്പ് നേരിട്ടപ്പോൾ അവർക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളിൽ കൺവിക്ഷൻ ഉള്ളത് കൊണ്ട് അവരത് നടപ്പാക്കി, എതിർപ്പുകളെ അവഗണിച്ച് അതിന്റെ ഗുണം അവിടെ കിട്ടുകയും ചെയ്തു. അപ്പോ അങ്ങനെ ഒരു മാർഗരറ്റ് താച്ചർ മൊമെന്റ് റിയലൈസ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഗുണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നാ തൽക്കാലം ഇത് ഫ്രീസറിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. അപ്പൊ ശേഖർ ഗുപ്ത പറഞ്ഞ താച്ചർ മൊമെന്റ് നരേന്ദ്രമോദി റിലീസ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ ടി വി ചർച്ചയിൽ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹം കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ആ നിയമങ്ങളിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ പ്രൊട്ടസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കൺവിക്ഷൻ ഇല്ലാത്തതുപോലെ എന്നാൽ ഞാൻ ഇതിനെ മാറ്റിവെക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കൊണ്ടുവന്ന നിയമത്തിൽ അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ എന്താണ് എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ കൺവിക്ഷൻ ഇല്ലാത്ത ആൾ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ പാടില്ല എന്നുള്ളതാണ് നയം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ ഇവരോട് യോജിക്കാമെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ഒരുമാതിരി എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ദർ ഇസ് നോ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ, എല്ലാ പൊളിറ്റീഷ്യനും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ചാനൽ ചർച്ചകളിൽ പറയുന്ന പങ്കെടുക്കുന്ന ആൾക്കാരിൽ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളതിന് മറുപടി പറയാം. പക്ഷേ ഈസ് ദാറ്റ് പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ നമുക്ക് ഒരാളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ആൾക്കാർക്ക് ആ ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി നേരത്തെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഇത്തവണ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറ്റുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ആ ജനസമ്മതി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സ്റ്റെല്ലാർ സ്റ്റോൾവാർട്ട് ലീഡറിനും അഫക്ട് ചെയ്യാം. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് തോറ്റിട്ടില്ലേ?
1: നേരമാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ. ഇനി ഒരു ഇടവേള.

0: സ്ട്രോങ് വിത്തോൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ, വിത്ത് മീ ശ്രീജിത്ത് പണിക്കർ.
2: ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ ചർച്ചയാവാറുണ്ട് ചില ഒരു കാര്യം, ഈ പുതിയ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു, പഴയ ആളായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റേഴ്സ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ശ്രീജിത്ത് പണിക്കർ എങ്ങനെയാണ്, വിലയിരുത്താറായിട്ടില്ല, 10 വർഷത്തിന് ശേഷമാണ് പുതിയൊരു ഭരണം വരുന്നത്, അപ്പോ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഭരണത്തെ, ഭരണ സംവിധാനങ്ങൾ, അവരുടെ പ്രവർത്തികളെയൊക്കെ വിലയിരുത്തുന്നത്?
3: ഈ പറഞ്ഞത് സുനിൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 10 വർഷം ഭരിച്ച ഒരാളുമായിട്ട് 2.5 മാസം ഭരിച്ച ഒരാളിനെ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ ഏർലി ട്രെൻഡ്സ് ഉണ്ട്, ആ ട്രെൻഡ് നല്ലതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പലരും പറയും ഇപ്പം പുതിയ സർക്കാർ വരുമ്പോൾ ഒരു ഹണിമൂൺ പീരീഡ് ആണ്, അപ്പൊ ആദ്യത്തെ സമയത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, പെർഫെക്ട്ലി ഫൈൻ. പക്ഷേ പോളിസി ഡിസിഷൻസ് എടുത്താൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ ക്രിട്ടിസൈസ്, യു മസ്റ്റ് ക്രിട്ടിസൈസ്. കാരണം ആ പോളിസി ഡിസിഷൻ ഈ 2 ദിവസത്തിലെ വരുന്നത് മാത്രമല്ല, 4 കൊല്ലം കഴിയുമ്പോഴും അതല്ലേ പോളിസി. അപ്പൊ പോളിസി ഡിസിഷൻസിൽ അവരെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റൂ. ആ പോളിസി ഡിസിഷൻ പലതും ഈ സർക്കാരിന്റെ ഈ 2.5 മാസത്തിൽ ഒരു യു ടേൺ അടിച്ചു. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകൾക്ക് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. കാരണം അതിന്റെ നിയമാവലികൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദേർ ഇസ് അബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്സ് ആറ്റ്. ഒരു കാവ്യവൽക്കരണം, ഒരു സന്ധിവൽക്കരണം ഒന്നുമില്ല.
2: എവിടെയാണ്
3: കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസി അത് നടപ്പാക്കുന്നു എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ അങ്ങനെ ഒരു ബ്ലൈൻഡ് വിരോധം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ അതിന്റെ പിന്നെ നിയമം എന്താണ് പി എം ശ്രീ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വായിച്ചു നോക്കിയാൽ ഐ എം റെഡി ടു ഡിബേറ്റ് വിത്ത് എനിബഡി. കാരണം എന്താന്ന് വെച്ചാല് അതിലൊരിക്കലും പൊളിറ്റിക്സിനെ കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പും പറയുന്നില്ല. നമുക്ക് വിദ്യാഭ്യാസത്തിൽ പൊളിറ്റിക്സിനെ എവിടെ കൊണ്ടുവരാൻ പറ്റുക?
2: പുസ്തകത്തിലാണ്,
3: വിച്ച് മീൻസ് സിലബസ്, കരിക്കുലം.
2: അതെ,
3: കരിക്കുലം തീരുമാനിക്കാൻ പി എം ശ്രീയിൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെ ഈ പി എം ശ്രീ നടപ്പാക്കിയാലും സിലബസ് തീരുമാനിക്കുന്നത്, കരിക്കുലം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ആണ്. എന്തിനാ ഭയപ്പെടുന്നത്? ആകെ ഇതിലെന്ത് ചെയ്യുന്ന, നല്ല ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ക്ലാസ് റൂം ഡിജിറ്റൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ഡിജിറ്റൽ ആകും, സ്കൂളിൽ ഫെസിലിറ്റി കുറവാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി തരും, ഫണ്ട് തരും, നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഇല്ലായെങ്കിൽ അത് തരും. ഇങ്ങനെയുള്ള കുറെ അലവൻസസ് കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളെ ഒരു മോഡൽ സ്ഥാപനമായിട്ട് മാറ്റുന്നു. നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അതിനകത്തിലെ വിഷയമല്ല. അപ്പൊ ഇവിടെ ഈ കാവ്യവൽക്കരണം വരുന്നത്, സ്കൂളിൽ നല്ല ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കാവ്യവൽക്കരണമാവും, പിള്ളേർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ അത് കാവ്യവൽക്കരണമാവും, അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെ ബ്ലൈൻഡ് ആയിട്ട് ബി ജെ പി കൊണ്ടുവരുന്നു എന്ന കാരണത്താൽ എതിർക്കുക ചെയ്തത്. അതുകൊണ്ട് പി എം ശ്രീ എതിർക്കപ്പെടേണ്ട പദ്ധതിയെ അല്ല. 1, 2, സി പി എമ്മിനെ കോൺഗ്രസ് വിമർശിച്ചതിനെ പി എം ശ്രീ നടപ്പാക്കുന്നു എന്നതിന്റെ പേരിലാണ് ആണല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവര് ചെയ്യുന്ന എന്താ, ഇവര് നടപ്പാക്കാൻ പോവാണ്, അവർ പ്രഖ്യാപിച്ചല്ലോ ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നു. ഇതിന് കാരണം ഇവർ പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഓൾറെഡി ഇതിന്റെ ധാരണ ഒപ്പിട്ടു, അതുകൊണ്ട് പിന്മാറാൻ മാർഗമില്ല. കോൺഗ്രസിന്റെ തന്നെ എം പി ജബി മേത്രം, സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസും കൂടി ഇത് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി അവിടെ റെക്കോർഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മറുപടി കൊടുത്തിരുന്നെന്ന് പറഞ്ഞത്, എനി സ്റ്റേറ്റ് ക്യാൻ വിഡ്രോ ഫ്രം പി എം ശ്രീ എനി ടൈം, ഒറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒരു പീനൽ കണ്ടീഷൻസും ഇല്ല, പി എം ശ്രീ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല, അത്രേ
2: ഉള്ളൂ.
3: വിഡ്രോ ലൈസൻസ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യു ആർ ഫ്രീ ടു വിഡ്രോ ഫ്രം ദ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പറയുന്ന ന്യായത്തിന്റെ വല്ല കാര്യമില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രേ ഉള്ളൂ സുനിൽ, ഈ പദ്ധതി ദോഷമല്ല അത് ഇവർക്ക് അറിയാം. ഇതുവഴി ഒരു കാവ്യവൽക്കരണവും നടത്താനായിട്ടും പോകുന്നില്ല, കാരണം സിലബസ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ആണ്. സ്കൂൾ ഏതാണെന്നുള്ള സെലക്ഷൻ സ്റ്റേറ്റിന്റെ കയ്യില. കേന്ദ്രം ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് 2 സ്കൂളിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ ആ 2 സ്കൂൾ ഏതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അല്ല പിന്നെ സെന്റർ അല്ല തീരുമാനിക്കുന്നത്,
2: സ്റ്റേറ്റ്.
3: ആ ചോയ്സ് ഇസ് ഓൾറെഡി വിത്ത് ദ സ്റ്റേറ്റ്. അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ ഞാൻ പഠിപ്പിക്കുന്ന സിലബസിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് അവിടെ കൊണ്ടുവന്ന് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന് സി പി എമ്മിനും അറിയാം, കോൺഗ്രസിനും അറിയാം. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുക, അത് ന്യായമാണ്. എന്നിട്ട് ഇവരിപ്പോ പറയുന്നത് എന്താ, ഞങ്ങൾ നടപ്പാക്കാം പക്ഷേ ഓൺ 2 കണ്ടീഷൻസ്. 1, സ്കൂള് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. 2, സിലബസ് ഞങ്ങളേതായിരിക്കും. ചേട്ടാ ഓൾറെഡി എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ നോക്കുന്നത്? അപ്പൊ അതൊരു യൂട്ടേൺ ആണ്. മദ്യനയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അഹല്യ പാലക്കാടാണല്ലോ, പാലക്കാട് കഴിഞ്ഞ ഒരു ബ്രൂവറി വിവാദം വന്നത് നമുക്കറിയാം. അപ്പൊ അത് വന്നിരുന്ന അതിന്റെ പ്രശ്നം എന്തായിരുന്നു, മെയിൻലി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ മദ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മദ്യവർജനം എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള സ്റ്റേറ്റിന്റെ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതായിരുന്നല്ലോ അന്നത്തെ എതിർക്കാനുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ന്യായം. ഇപ്പൊ അവർ ചെയ്യാൻ പോയത് എന്താ, ഈ ബജറ്റ് വന്നപ്പോഴത്തേക്കും ബജറ്റിൽ അവര് ലോ ആൽക്കഹോൾ ബെവറേജ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പോയി. വളരെ തീരെ കുറഞ്ഞിരിക്കുന്ന, ഇപ്പൊ മറ്റു മദ്യത്തിനുള്ളതിനേക്കാൾ അതിന്റെ പകുതിയോ അതിൽ താഴെയോ ഉള്ള ടാക്സ് മാത്രം. എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡക്ഷൻ കൂട്ടുന്നു, ഡിസ്ട്രിബ്യൂഷൻ കൂട്ടുന്നു, റേറ്റും കുറവ്. അപ്പൊ മദ്യവർജനത്തിനൊപ്പമാണോ എതിരാണ്? യൂട്ടേണായില്ലേ? അപ്പൊ ഇത് യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല, മറ്റ് മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, നടപ്പാക്കാൻ പോകും. കരിമണൽ ഖനനവും കർത്തായുടെ കമ്പനിയും മറ്റ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വെച്ചിട്ട് ഒരു ഭാഗത്ത് വലിയ വിഷയം നടക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് ഒരു ഒപ്പീനിയൻ ഉണ്ട്. പോളിസി ഡിസിഷനായിട്ട് ഇത്തവണ ഇവർ ബജറ്റിൽ കൊണ്ടുവന്നിരുന്ന സാധനം എന്താ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റോട് കൂടി ഇവിടെ ഖനനം നടത്താൻ പോകുന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇതുവരെ എതിർത്തിരുന്നത് എന്തിനാ? സർക്കാരിന്റെ ദേവസ്വത്തിന്റെ വക്കീലായിട്ട് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലിനെ നിയമിക്കുന്നു. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്താന്ന് ഇവർക്ക് അറിഞ്ഞൂടെ? അവരുടെ വക്കീലായിട്ട് പ്രതിയുടെ വക്കീലായി നിന്ന ആൾ ഇനി മുതൽ ദേവസ്വം ബോർഡിന്റെ വക്കീല്, അതെന്ത് പരിപാടി? അത് യൂട്ടേൺ അല്ലേ? ഞാൻ നോക്കിയിട്ട് ഈ സർക്കാർ ഇപ്പം ഹെലികോപ്റ്റർ വിഷയത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയത്തിലും ഈ രണ്ടര മാസം കൊണ്ട് രണ്ടര കൊല്ലത്തിൽ ഒരു സർക്കാർ നടത്തുന്നതിനേക്കാൾ യൂട്ടേൺ ഇവർ അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഹണിമൂൺ എന്നുള്ള ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല, കാരണം മോസ്റ്റ് ഓഫ് ദീസ് പോളിസി ഡിസിഷൻസ്. പോളിസി ഡിസിഷനിൽ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കണം. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആൾക്കാർ മാറ്റി വോട്ട് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്പക്ഷ ജനം, ഈ നമ്മൾ ആലോചിക്കേണ്ടത് 99 സീറ്റ് 5 മുമ്പ് LDFന് കൊടുത്തിരുന്ന ആൾക്കാർ ഇന്ന് 102 സീറ്റ് UDFന് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഈ കോൺഗ്രസ് ഈ 5 പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ചുണ്ടല്ലേ? അപ്പൊ അതിൽ ഈ ധാതു ഖനനമില്ലേ, PM ശ്രീയില്ലേ, മദ്യമില്ലേ, എല്ലാ വിഷയങ്ങളും ഇല്ല, സർക്കാരിന്റെ ധൂർത്തില്ലേ, ഹെലികോപ്റ്റർ, എല്ലാം പറഞ്ഞ് ചെയ്തിട്ട് നമ്മൾ ഭരണത്തിൽ വരുന്ന സമയത്ത് അത് തന്നെ നടപ്പാക്കാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവിടെയാണ് ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സമയത്ത് അത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 ആകുമ്പോഴത്തേക്ക് എന്താവും എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു സമയത്തെങ്കിലും അവരതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകണം. നമ്മൾ കാണുന്നത് ന്യായീകരണമാണ്, ആ ന്യായീകരണം കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്, ഇവർ വിചാരിക്കുന്നത് ന്യായീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. അതങ്ങനെ ന്യായീകരിക്കാൻ CPMനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവർ ന്യായീകരിച്ചു. പക്ഷെ ആൾക്കാർ ഇത് വിലക്കെടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് 35 സീറ്റായി പോയല്ലേ. ഞാൻ പറഞ്ഞത് അത് ഇവർ മനസ്സിലാക്കാത്ത എന്തുകൊണ്ട്? ഇതിവർ മനസ്സിലാക്കണം, ഇലക്ഷന്റെ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അതവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തുടക്കത്തിലുള്ള 3 പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല.
2: ഈ ന്യായീകരണത്തോട് എത്രത്തോളം മാറി നിൽക്കണം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ അണികളും എല്ലാവരും എത്രത്തോളം മാറി നിൽക്കണം ഇന്നത്തെ കാലത്ത്?
3: ഈ പാർട്ടികൾക്ക് ന്യായീകരിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. പാർട്ടിയുടെ വക്താവിനെ ഒരു ചാനൽ സ്റ്റുഡിയോയിലേക്ക് വിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനാണ് അവരെ വിടുന്നത്. കാരണം പാർട്ടിക്ക് ഒരു ഒഫീഷ്യൽ പൊസിഷൻ ഉണ്ടാവും, ആ പൊസിഷനോട് വ്യക്തിപരമായിട്ട് ഇവർ ചേർന്ന് നിൽക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പല പാർട്ടികളുടെയും BJP, കോൺഗ്രസ്, CPM, ലീഗ് ഇവരുടെയൊക്കെ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് നമ്മൾ ഓഫ് ദി റെക്കോർഡ് സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ അവരിൽ പലർക്കും പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടൊന്നുമില്ല, ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ചെയ്തത് ശരിയായില്ല, ഇന്നതായിരുന്നു നല്ലത്, മറ്റവർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ നിരവധിയാണ്. പക്ഷെ അവർക്ക് ഈ ക്യാമറ ഓൺ ആവുന്ന സമയം മുതൽ അവർ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, കാരണം അതിനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, പലപ്പോഴും അസംബന്ധമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയും. അപ്പൊ നമ്മള് അവരെ ഏറെ കയറുന്നത് നമ്മൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇവൻ എന്ത് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിടും. ഇവർ പൊട്ടനായിട്ടല്ല, ഇവർ മണ്ടനായിട്ടല്ല, ഇവർ ഇതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഡിഫെൻഡിങ് ദ ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പൊ അവർ പല കാര്യങ്ങളും പറയും, അല്ലാതെ അവരുടെ ഇന്റലക്റ്റിനെയോ അവരുടെ ചിന്തിക്കാനുള്ള ശേഷിയോ ഒന്നും നമ്മൾ അത് വെച്ച് അളക്കേണ്ടത് ഒരു കാര്യമല്ല, അത് അവരുടെ ആ ജോലിയാണ്. ആരും എടുക്കുന്ന തീരുമാനം ന്യായീകരിക്കാൻ ഇവർ വിധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാം, കാരണം അവർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അനുഭാവികളായിട്ടും അണികളായിട്ടും നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. ഞാൻ പറഞ്ഞത് ഒരു CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ, BJPയുടെ ആ വക്താവിന് ആ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പക്ഷെ ഒരു അംഗത്തിന് അയാൾ വക്താവല്ലല്ലോ, അവിടെയാണ് ഈ ഉൾപാർട്ടി ക്രിറ്റിസിസത്തിനുള്ള അവകാശം ഉണ്ടാവുന്നത്. അപ്പൊ ആ അണികൾ തന്നെ തിരുത്തണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ധനരാജ രക്തസാക്ഷി ഫണ്ടാണ്. ധനരാജ രക്തസാക്ഷി ഫണ്ടുമായി വന്ന അവിടുത്തെ CPM വിപുലനായി ജയിച്ച സ്ഥാനാർത്ഥി എഴുതിയ പുസ്തകം എന്താണ്? ആ പുസ്തകത്തിൽ പറയുന്നത് അണികൾ പാർട്ടിയെ തിരുത്തണമെന്നാണ്. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ അത് തന്നെയാണ്, അത് തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് വക്താക്കളല്ല, അണികളാണ് തിരുത്തേണ്ടത്. അപ്പൊ അണികൾ പറയണം, സാർ നമ്മുടെ പൊസിഷൻ ഇതായിരുന്നില്ല, ഈ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം ഓൺ ടൈം നടന്നിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇത് ഓൺ ടൈം നടക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇലക്ഷനിൽ CPM പൊട്ടിപ്പൊളിഞ്ഞുപോയി, LDF മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞുപോയി, അതിനുശേഷം ഇവരുടെ പല അവലോകന യോഗങ്ങളും ജില്ലാതലത്തിലും ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, അതിലൊക്കെ ഭയങ്കര ക്രിറ്റിസിസമാണ്. ആർക്കെതിരെ ക്രിറ്റിസിസം? സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഈ പത്ത് വർഷം ഭരണം നടക്കുന്ന സമയത്ത് ഈ ക്രിറ്റിസിസം ഇല്ലാതിരുന്നതല്ല, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നുണ്ടായതല്ല ഈ ക്രിറ്റിസിസം. ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് അധികാരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ യാതൊരു വിലയും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മീഡിയ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു? ഇവരിതുവരെ ഇവിടെയായിരുന്നു. അപ്പൊ ഇതുവരെ ഇത് പറയാതിരുന്നിട്ട് ഇപ്പോ അടി കിട്ടുന്ന സമയത്ത് മാത്രം പറയാം എന്ന് വിചാരിക്കുന്നതിനൊരു സത്യസന്ധതയുമില്ല. ഒന്നുകിൽ അവർക്ക് ഈ സമയങ്ങളിൽ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പൊ പറയാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പറഞ്ഞോ എന്ന് പറയുന്നതായിരിക്കാം. പക്ഷെ ഏതെങ്കിലും മാർഗത്തിൽ ഇതാണ് ഒഫീഷ്യൽ ഫോറത്തിലോ അൺഒഫീഷ്യലായിട്ടോ നേതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് പറ്റണം. കാരണം ജനത്തിന്റെ പൾസാണ്. സാധാരണക്കാരൻ എന്ന് പറയുന്നവൻ അപ്പോൾ പാർട്ടിയുടെ അംഗമാണ്, കുടി പിടിക്കുന്നു എന്നുള്ള അവനാണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം. അവനെ പോലെയാണ് ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് ഈ പാർട്ടിക്കാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ന്യായീകരണ കൂട്ടമായിട്ട് ഈ പാർട്ടി മാറുന്നത്. പക്ഷെ അണികൾ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സ്വാതന്ത്ര്യം അണികൾക്ക് എല്ലായ്പ്പോഴും കൊടുക്കുക എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡാണ് കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചു പേർക്ക് പിന്നെയും വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കുന്നതിനൊന്നും അവിടെ വലിയ
4: പ്രശ്നമില്ല
3: എന്ന് കണ്ടിട്ടുണ്ട്.
4: ഓക്കെ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഏറ്റവും ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
2: വാർത്താ ചാനലുകളുടെ ഒരു ബഹളമാണല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഓരോ അജണ്ടാസ് ഉണ്ടാവില്ല, ഓരോ വാർത്ത ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു അജണ്ടാസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പോ പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് വാർത്ത വായിക്കുന്നവര് ഇന്ന പാർട്ടിയിലെ അംഗമാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള അവതരണവും ചർച്ചകളൊക്കെയാണ് പലപ്പോഴും നടക്കുക. ശരിക്കും അതൊക്കെ ശരിയാണോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ പാടുണ്ടോ?
3: ഓരോ ചാനലിനും അതിന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. എല്ലാവരും ജനങ്ങളുടെ പക്ഷത്ത് എന്നാണ് പറയുക, പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അറിയാം. ഞാൻ പറഞ്ഞത് ഹെവിലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ പലപ്പോഴും പറയും നമ്മുടെ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലം. അത്രത്തോളം ഹെവിലി പോപ്പുലേഷൻ പിന്നെ പൊല്യൂട്ടഡ് ആണ്, പൊളിറ്റിക്സാൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇവരുടെ അജണ്ടയോ ഇവരുടെ ആങ്കർമാരുടെ അജണ്ടയോ ഏത് ടോപ്പിക്കിനെ ഏത് രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്, ഏത് വിഷയത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ എങ്ങനെയൊക്കെ ഞങ്ങൾ ന്യൂട്രലാ എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അത് ബോധ്യപ്പെടും. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിനാണ്. അപ്പൊ ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ട്രൂത്തിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈ ന്യൂസിനെ ന്യൂസ് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വളരെ കണ്ടംപററി ആയിട്ടുള്ള വിഷയമാണ് അർജുൻ ആയിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്. അയാള് പഴയ ഡിവൈഫൈയുടെ ആളാണ്. അയാളെ കാണുന്നിടത്ത് വെടിവെക്കാനായിട്ട് സർക്കാർ ഓർഡർ ഇട്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വാർത്ത അടിച്ചിറക്കി. അത് വളരെ വ്യാപകമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതുണ്ടാക്കിയ ചേഞ്ച് എന്താ? അർജുൻ ആയങ്കയോട് ആൾക്കാർക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കി, അട ഇയാള് പോലീസിനെ വെല്ലുവിളിച്ച് കാണാൻ ഒക്കെ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഒഴിച്ചു കൊല്ലാൻ എന്ന ചോദ്യം. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിലേക്ക് ആക്സസ് ഉണ്ട്, ക്ഷമിക്കുന്ന ഒരു മീഡിയയെ സംബന്ധിച്ച് ഗവൺമെന്റിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അവർക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കേട്ടാൽ ഇത് ശരിയാണോ ഇല്ലയോ, കാരണം ഒരാളിനെ വെടിവെച്ച് കൊല്ലുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വാർത്ത കിട്ടുന്ന സമയത്ത് അത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ പറയുന്നത് വലിയ മീഡിയ അല്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു കോമൺ സെൻസ് ഇല്ല. നമ്മൾ മീഡിയ അല്ല, പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഓതന്റിസിറ്റി ഉണ്ടാവണമെന്നൊരു ചിന്തയില്ലേ? അതില്ലാതെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ സാധനം ഈ ഉടായ്പ കള്ള വാർത്ത അടിച്ചിറക്കുന്നു, അടിച്ചിറക്കിയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നു. പോലീസിനെതിരെ സർക്കാരിനെതിരെ ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ അത് അജണ്ടയല്ലേ? ഇല്ലാത്ത വാർത്ത ഞാൻ പറഞ്ഞത് അത് അജണ്ടയാണ്. ആ അജണ്ട വെക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം, അവരുടെ അജണ്ട പ്രോത്സാഹിപ്പിക്കപ്പെടുത്തുക. കാരണം അത് ദേശവിരുദ്ധമാണ്, നമ്മുടെ നാടിന്റെ ക്രമസമാധാനത്തിന് വിരുദ്ധമാണ്, ഗവൺമെന്റിനോട് അനാവശ്യ കാര്യത്തിൽ ആൾക്കാർക്ക് അപ്രീതി ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാണ്. അവിടെ ആക്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു നിഷ്പക്ഷതയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഒരാള് ഒരു ചാനൽ കാണുമ്പോൾ നമ്മൾ ഒരു ചാനൽ കണ്ടിട്ട് അഭിപ്രായം തീരുമാനിക്കുന്നവരാണ്?
2: ഒരിക്കലും
3: പല ചാനലുകൾ കാണും. പിന്നെയും മലയാളം ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ട് കാണുന്ന ചില ചാനലുകളുണ്ട്, അത് പിന്നെയും നോക്കും
2: ഇതിൽ
3: എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ സത്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേർഷൻ ആര് തരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളികൾക്കുണ്ട്. ആ മലയാളിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ ഉടായ്പ ഒന്നും കാണിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ചില ആങ്കർമാരെ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത്, ചിലരെ ഇഷ്ടമല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഭരണം മാറിയാലും ഒരേ ചോദ്യം തന്നെ ചോദിക്കും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഹെലികോപ്റ്റർ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിനെ എതിർത്തതാണ്. ഞാൻ മീഡിയ അല്ല, ഞാൻ അഭിപ്രായം പറയുന്ന ആൾ. ഞാൻ ഇപ്പൊ വന്നിട്ട് ആ ഇപ്പൊ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും?
2: ഒരിക്കലും.
3: എനിക്ക് ആൾക്കാർ അതിനകത്ത് അംഗീകാരം തരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. കരിമണലിൽ നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. മദ്യത്തിൽ നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. ഗവൺമെന്റ് മാറുമ്പോൾ അത് മാറിയിട്ടില്ല. അങ്ങനെ മാറുന്ന മാധ്യമങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ.
2: ശരിയാണ്,
3: ഞാൻ പറഞ്ഞ അതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ന്യൂട്രാലിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു.
2: ഓക്കെ, ഇപ്പൊ സെലിബ്രിറ്റീസിനൊക്കെ സമൂഹത്തിൽ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയം പറയാൻ പേടിയാണ്. കാര്യം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് പോകുന്നു, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ എനിക്ക്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ LDFകാരനാണ് BJPകാരനാണെന്ന് നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥ കേരളത്തിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടോ?
3: ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനകത്തുള്ളൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയവും തുറന്നു പറയുന്നതിലല്ല പ്രശ്നം, ചില രാഷ്ട്രീയം പറയുന്നതല്ല, ചില നിലപാട് പറയുന്നതിലാണ് പ്രശ്നം. കാരണം കേരളത്തിലെ മെയിൻ സ്ട്രീം ആണ് കമ്മ്യൂണിസം.
2: അതെ,
3: നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലേ? കാരണം അത് ചില ആശയങ്ങളാണ്. സ്റ്റേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെ വരെ ആയിരിക്കണം പ്രൈവറ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ സെക്ഷനിൽ സ്റ്റേറ്റ് വേണോ വേണ്ടയോ, വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് കമ്മ്യൂണിസ്റ്റ്. ചില പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ സിനിമയിൽ നിന്ന് ഉദാഹരണം നോക്കിയാൽ മതി. ലാൽ സലാം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടായി? അതൊരു കോർ കമ്മ്യൂണിസ്റ്റ് തീമുള്ള സിനിമയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന സിനിമ വന്നു, ആർക്കും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്മ്യൂണിസ്റ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകളെല്ലാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പോയി കണ്ടു, എല്ലാവരും കണ്ടു, എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കണ്ടിരിക്കുന്നത്. അതിൽ ക്വാളിറ്റി ഉള്ള സിനിമകൾ ജയിച്ചിട്ടുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയെ പുറത്തു വന്നപ്പോൾ അതിന്റെ തീമുമായിട്ട് ഒരു ബന്ധമില്ല. അതിൻ്റെ ഒരു സീനിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടായ പുകില് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സിനിമ മൊത്തം നിങ്ങൾ കമ്മ്യൂണിസത്തിനെ പ്രചരിപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റേ അല്ലാത്തൊരു കഥ പറയുന്ന സിനിമയിലെ ഒരു സീനിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് ആരുടേതാണോ അവരെ എനിക്ക് ഇഷ്ടമല്ല എന്നതിൻ്റെ പേരിൽ എതിർക്കുക, ആ രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്സാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം പൊളിറ്റിക്സ് പറയുന്നതിലല്ല, ചില പൊളിറ്റിക്സ്, അതായത് ഇപ്പം ഇവിടെ പല ആൾക്കാരും പറയില്ല കേരളം ചാണകം ചവിട്ടില്ല, കേരളം സംഘപരിവാറിനെ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. എവിടെ? ലോക്സഭയിലേക്ക് അവർ എം പി അവർക്കുണ്ട്, രാജ്യസഭയിലേക്ക് അവർക്ക് കേരളത്തിൽ നിന്ന് എം പി ഉണ്ട്, നിയമസഭയിൽ ഇതാ 3 പേരുണ്ട്. അവർക്ക് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, പാലക്കാട് അടക്കം അവർക്ക് പിന്നെ എറണാകുളത്ത് ഒരെണ്ണം, അങ്ങനെ അവർക്ക് മുനിസിപ്പാലിറ്റികളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾ എവിടുന്ന് മാറ്റിയെന്ന് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഈ പ്രചരണത്തിലൊന്നും വീഴാതെ ആൾക്കാർക്ക് നല്ലത് ഇതാണെന്ന് തോന്നിടത്ത് അതിന് വോട്ട് ചെയ്യും, മറ്റേതാണെന്ന് തോന്നിടത്ത് അതിന് വോട്ട് ചെയ്യും. ആ രീതിയിലത്തേക്ക് ആൾക്കാരും മാറുന്നുണ്ട്. ഈ മാറ്റമൊന്നും അറിയാതെ നമ്മളിരുന്നിട്ട് ആ ഇന്ന ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, മറ്റേ ഒപ്പീനിയൻ പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഒപ്പീനിയൻ പറയാൻ പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഓ ഇത് അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ് എങ്കിൽ ഞാൻ ഏറിൽ പോകും എന്ന ചിന്ത ആൾക്കാർക്കുണ്ട്. ആ ചിന്ത ഉണ്ടാകാതെ ഏത് ഒപ്പീനിയനും പറയാനുണ്ട്, ആ ഒപ്പീനിയനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, അബ്സല്യൂട്ടി നോ പ്രോബ്ലം. പക്ഷെ പറയുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല. ഒരാളിപ്പം അഭിപ്രായം പറയുന്നു, അയാൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു അഭിപ്രായം പറയട്ടെ, ആ അഭിപ്രായത്തിനെ നമുക്ക് ഡൈസക്ട് ചെയ്യാം, അതിനുള്ള ഗുണവും ദോഷവും പറയാം, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാം. പക്ഷെ നീ അഭിപ്രായം പറയരുത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ടാമത്തെ കാര്യമാണ് നടക്കുന്നത്. നീ എന്തിനാ അഭിപ്രായം പറഞ്ഞു, നീ ആരാ ഇത് പറയാൻ എന്ന് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ നമ്മൾ റീസെന്റ്ലി കുറെ ആൾക്കാരുടെ
2: ഒരുപാട് ഇഷ്യൂസ്
3: ട്രബിളിലായി പോയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
2: ഒരുപാട് ഒരുപാട് സന്തോഷം സാർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ നിർത്തുകയാണ്. ഇനിയും ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടട്ടെ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈ

0: ായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111 അഹല്യ ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്. ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

മധുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിതം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഷീമാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. NCCF വിപണിയിലെത്തിക്കുന്ന പുതിയ ജന ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എംപി, രാജീവ് ചന്ദ്രശേഖരൻ എംഎൽഎ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്തമാസം 12-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: വാർത്തകളും വാർത്തിത പരിപാടികളും ഓർ റേഡിയോ ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ന്യൂസ് അണ്ടർ ടിവിഎം എക്സ് ഹാൻഡ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് യൂട്ടിലിറ്റി ടാക്സ്.

0: ജില്ലാ പ്രതിനിധി രജു കോട്ട്.
1: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും KIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വർണം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജാ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണ മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: With Ahalya FM 90.4.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സ്വാതികൃഷ്ണ
1: മുറക്കാമി അല്ലേ?
0: എന്താ

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര

0: എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: അഖിലേഷം 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആ പാട്ടിന്റെ വരികളും ശബ്ദവും ഒക്കെ ആയിരിക്കും. എന്നാൽ ആ വരികൾക്കും ശബ്ദത്തിനും പിന്നിൽ ഒരു ഈണം പിറക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സംഗീത സംവിധായകന്റെ സ്വപ്നം ഉണ്ടാവാറുണ്ട്. റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് സംഗീതത്തിന്റെ വലിയ ലോകത്തേക്ക് എത്തിയ രഞ്ജൻ രാജ് പിന്നീട് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനായിട്ട് മാറുകയായിരുന്നു. ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു, ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരിയൽസിലൊരു വലിയൊരു ഫാക്ടറായിരുന്നു, പ്രൊമോസും ചെറിയ ചെറിയ പാട്ടുകളും. സിനിമയിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല െ തന്നെ ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്വന്തമായ ഒരു ഇടം നേടിയ ഒരു സംഗീത സംവിധായകൻ. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് മികച്ച പാട്ടുകളിലൂടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സംവിധായകനെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സോ ആദ്യത്തെ ഗാനം ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, രഞ്ജൻ രാജ് തന്നെ കമ്പോസ് ചെയ്ത്, രഞ്ജൻ രാജ് തന്നെ പാടിയിട്ടുള്ള പാട്ട്, മാളികപ്പുറം എന്ന സിനിമയിലെ നങ്ങേലിപ്പൂവ് എന്ന മനോഹരമായ ഗാനത്തോടെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

സാക്ഷാൽ ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഗാനം. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പി അപ്രീഷിയേറ്റ് ചെയ്ത ഗാനം യെസ്, ജോസഫ് എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം. സ്വന്തം അമ്മയുമായിട്ടുള്ളൊരു ബോണ്ട് വളരെ സ്പെഷ്യലാണ് രഞ്ജൻ രാജിന്. അതുകൊണ്ട് തന്നെ നവംബറിലാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബറിലാണ് രഞ്ജൻ രാജിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്നത്. അപ്പം ജോജു ജോർജ് വിളിച്ച് ഈ ഒരു സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഒരു രാജാ സോർ സോങ് പോലെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു ഇമോഷനിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ആ പോയിന്റിൽ തന്നെ, അതായത് രഞ്ജൻ രാജിന്റെ അമ്മ പോയി നാലാം ദിവസമാണ് ഈ ഒരു കോള് വരുന്നതും ഈ ഒരു പാട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ആ ഒരു നഷ്ടം കണക്കിലെടുക്കാതെ തന്റെ അമ്മയുടെ ഒരു വലിയ സ്വപ്നം കൂടിയായിരുന്നു രഞ്ജൻ രാജിനെ ഒരു വലിയൊരു കമ്പോസറായിട്ട് കാണുക എന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് വേണ്ടി കാലെടുത്ത് വെക്കുകയും അന്ന് ആ ഒരു സെഡൻ മൊമെന്റിൽ വന്ന ഒരു മ്യൂസിക് തന്നെയാണ് പിന്നീട് നമ്മൾ ജോസഫ് എന്ന സിനിമയിൽ പൂമത്തോളെ എന്ന ഗാനമായി നമ്മൾ കേട്ടത്. അനുപല്ലവി അപ്പ തന്നെ പാടുന്നു, അതൊരു അമ്മയുടെ സമ്മാനമായിട്ട്, അല്ലെങ്കിൽ അമ്മ എന്നെ വിട്ടുപോയെങ്കിലും ഒരു പാട്ടിലൂടെ അമ്മ ജീവിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജോസഫ് എന്ന സിനിമയിലെ ഈ ഗാനം. രഞ്ജൻ രാജിന് ഏറെ പ്രിയപ്പെട്ട ഈ ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അജീഷ് ദാസൻ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ പാട്ട്. ഫ്രം ദ മൂവി ജോസഫ്, രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. അഹലി എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സ്റ്റെല്ലിയുടെ ഹസ്ബൻഡ് ആരാ?
1: ഞാനാ. എന്താ സിസ്റ്റർ?
0: ഡോക്ടർ വിളിക്കുന്നുണ്ട്.
1: എന്താ ഡോക്ടർ?
0: ആൾക്ക് ഭയങ്കര പേടി, കൂടെ നിൽക്കാനാ പറയുന്നത്.
1: എന്ത്? ഒന്നുമില്ല.

അഭിലാഷ് പിള്ള ആൻഡ് രഞ്ജൻ രാജ്. ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും കേട്ടു കഴിഞ്ഞു. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഓൺ അഹല്യ FM 90.4. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു 1 hour കോളിലൂടെയാണ് അഭിലാഷ് പിള്ളയായിട്ട് രഞ്ജൻ രാജ് കണക്ട് ചെയ്യുന്നത്. വളരെയധികം സിനിമയെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരാള്, സിനിമയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഇത് ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു മൊമെന്റിൽ ചിന്തിച്ചു പോകുന്ന ഒരു ഒരു സംഭാഷണമായിരുന്നു അത്. അങ്ങനെയാണ് അഭിലാഷ് പിള്ളയുടെ ആദ്യത്തെ സിനിമയായ കടാവറിൽ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ പാട്ടുകളിലെ ഒരു ലവ് സോങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഉൻ പാർവൈ എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രെഡ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. വളരെ വളരെയധികം സംസാരിക്കപ്പെടാത്ത എന്നാൽ വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ കാണുന്ന എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കടാവർ. അമലാപ്പോൾ അഭിനയിച്ച ഈ സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ തമിഴ് സിനിമയിലേക്ക് രഞ്ജൻ രാജ് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു പാട്ടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറായി അവിടെ നിലനിന്നിരുന്നത്. കപിലൻ വരികളെഴുതി പ്രദീപ് കുമാറും സൈന്ദവിയും ചേർന്ന് രഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പാടിയ ഉൻ പാർവൈ എന്ന ഗാനമാണ് കടാവർ സിനിമയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ സിനിമകളിലൂടെയുള്ള ഒരു യാത്ര ാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളെ സ്പെഷ്യലാക്കുന്നത്. പതുക്കെ പതുക്കെ രഞ്ജൻ രാജ് എന്ന കമ്പോസറിനെയും മലയാള സിനിമ തിരിച്ചറിഞ്ഞു തുടങ്ങിയതിനു ശേഷമാണ് നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലേക്ക് രഞ്ജൻ രാജ് എത്തുന്നത്. ഒരു വൈശാഖ് സിനിമയിൽ എത്തുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെയായിരുന്നു ആ ഒരു സിനിമയെയും പാട്ടിനെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഡയറക്ടർ ആവശ്യപ്പെട്ടത് രഞ്ജൻ രാജിന്റെ അടുത്ത് എപ്പോഴും തൊടുന്ന ഒരു ടോൺ, അല്ലെങ്കിൽ എപ്പോഴും രഞ്ജൻ രാജിന് മനസ്സിലേക്ക് വരുന്ന ആ ടോൺ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒന്ന് പുതിയതായി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രമാണ് രഞ്ജൻ രാജിന്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുകയും കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഡയറക്ടർ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അധികം കറക്ഷൻസ് ഒന്നും സ്കോറുകളിൽ സംഭവിക്കാത്ത ആ റോ ആയ ട്യൂൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാതി പാതി പറയാതെ എന്ന ഗാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും രഞ്ജൻ രാജിന്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കപിൽ കപിലനും നിത്യ മാമനും ചേർന്ന് പാടിയ പാട്ട്, ആൻഡ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മുരുകൻ കാട്ടാക്കടയാണ്. സോ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

0: എടാ, നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ, അപ്പനെന്തിനു ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

ഓർമ്മയിലുണരും ഗാനങ്ങളിൽ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായി മാറിയ രഞ്ജൻ രാജിന്റെ വളരെ പ്രിയപ്പെട്ട മറ്റൊരു സിനിമയാണ് പത്താം വളവ് എന്ന് പറയുന്നത്. ഏലമലക്കാടിനുള്ളിൽ എന്നൊരു മനോഹരമായ ഗാനം ഒരുപാട് പേര് ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം. കാരണം ഒരു പ്രകൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആ സിനിമയിൽ സംസാരിക്കുന്ന സമയത്ത് പോകുന്ന ഒരു പാട്ടാണത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാട്ട് രഞ്ജൻ രാജ് ആ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ പറയണം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈവ് സൗണ്ട്, ലൈവ് റെക്കോർഡിങ്ങുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ട് അതിൻ്റെ ആ ഒരു റോ ഫീൽ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയും പാട്ടും ഇത്രയും പ്രിയപ്പെട്ടതാവണം. അപ്പം ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിചരൺ പാടി, രഞ്ജൻ രാജു കമ്പോസ് ചെയ്ത് പത്താം വളവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് ഈ പാട്ട് ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീരയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ

സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണല്ലേ, നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വിജയിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, ഡയറക്ടറിന് മാത്രമല്ല, പാട്ട് ചെയ്യുന്ന ആളുകൾക്കും അത് ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അങ്ങനെയാണ് രഞ്ജൻ രാജ് എന്നൊരു സംഗീത സംവിധായകൻ ഒരു ഹിറ്റ് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ്, ഒരു ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ഒരു സിനിമയിലേക്ക് എത്തുന്നത്. മാളികപ്പുറം പോലുള്ള ഒരു സിനിമയിലാണ്. അവിടെയാണ് ശരിക്കും ഈ സിനിമ ശരിക്കും വിജയിക്കപ്പെട്ടതും, അല്ലെങ്കിൽ രഞ്ജൻ രാജ് എന്ന് പറയുന്ന ഒരു കമ്പോസറിന് അതൊരു ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് മാറുകയും ചെയ്തൊരു സിനിമയാണ് മാളികപ്പുറം. ആ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഒരുപാട് പേരുടെ ഇമോഷൻസുമായി കണക്ട് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ഭക്തിയാണ് അതിലെ ഒരു മെയിൻ സ്കോറെങ്കിലും നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളും ഇമോഷൻസും കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ പാട്ടുകളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സോ ഈ സിനിമയിലെ ഗണപതി തുണിയരുളുക എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി ആന്റണി ദാസനും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമുണ്ട് മാളികപ്പുറം എന്ന സിനിമയിൽ. സുരഞ്ജൻ രാജിന്റെ മ്യൂസിക്കിൽ പിറന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീരയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ജോസഫ് എന്ന സിനിമ കണ്ടവർക്ക് തീർച്ചയായിട്ടും പാട്ടുകൾ അതിലെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ പേരും നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലിയ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹര ഗാനം, അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ ഒരു കോമ്പോസിഷൻ എന്ന് പറയണം, പാടവരമ്പത്തിലൂടെ എന്ന പാട്ട്. ശരിക്കും ഈ പാട്ട് ഭാഗ്യരാജ് എന്ന് പറയുന്ന ഒരു പാലക്കാടുള്ള ഒരു കലാകാരന്റെ പാട്ടാണ്. അതിന്റെ ഒരു റീമിക്സ് അല്ലെങ്കിൽ ഒരു റീ അറേഞ്ച്മെന്റ് എന്ന് പറയാം, ഒരു നാടൻ കലാകാരന്റെ പാട്ടെടുത്ത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം കൃത്യമായ അതിന്റെ ആ ഒരു സോള് നഷ്ടപ്പെടാതെ ആ പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ വെല്ലുവിളി. സ്പൂണും കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഡോറിന്റെ ശബ്ദവും, ഇങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വോക്കൽസ് ഉപയോഗിച്ച് ബേസ് ഗിറ്റാറിന്റെ ശബ്ദമൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ജോസഫ് എന്ന സിനിമയിലെ പാടവരമ്പത്തിലൂടെ. ഒരു ഒരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പാട്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഓളവും താളവും ഒരു റൂട്ട്നെസ് ഉള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഈ ഒറിജിനൽ പാട്ടിന്റെ ലിറിക്സ് ആൻഡ് കോമ്പോസിഷൻ നടത്തിയിട്ടുള്ളത് ഭാഗ്യരാജാണ്, പാലക്കാട്. ആൻഡ് ജോജു ജോർജും ബെനഡിക്ട് ഷൈൻ ആൻഡ് രഞ്ജൻ രാജ് ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോസഫ് എന്ന സിനിമയിൽ നിന്ന് രഞ്ജൻ രാജിന്റെ ഈ ഗാനമാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തോട് വലിയൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് രഞ്ജൻ രാജ്. 3 വയസ്സിൽ തന്നെ വേദിയിലെത്തിയ അദ്ദേഹം പിന്നീട് കർണാടക സംഗീതം പഠിക്കുകയും റിയാലിറ്റി ഷോയിലൂടെയൊക്കെ തന്റെ സംഗീത യാത്ര ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു ജോസഫ് എന്ന സിനിമ. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു മനോഹരമായ ഒരു ഗാനമായിരുന്നു നിന്നോട് പറയുവാൻ എന്നൊരു റൊമാൻറ്റിക് സോങ്. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്ന സിനിമ അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരുന്നു. പലരുടെയും ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ പാട്ടിനൊരു ഇടമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ വിജയം. ദിൻനാഥ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് വളരെ മനോഹരമായി ഇത് ഹരിചരണും സാധിക കെ ആറും ചേർന്ന് പാടിയിട്ടുണ്ട്. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രഞ്ജൻ രാജ് ടച്ച് ആണ് നമുക്ക് ഈ പാട്ട് തരുന്നത്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ രഞ്ജൻ രാജ് എന്ന പേര് സിനിമാ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ ഇനിയും. സോ രഞ്ജൻ രാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിന്നോട് പറയുവാൻ എന്ന ഗാനം. അഹല്യ FM 90.4 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഓരോ ഇണങ്ങൾ പിറന്ന കഥകളും ആ സംഗീതത്തോടുള്ള പ്രണയവും ഒക്കെ തീർച്ചയായിട്ടും ഒരു സംഗീത സംവിധായകന്റെ ഈണങ്ങളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ആർജീരിയാണ്. ഒരുപാട് നല്ല പാട്ടുകാർക്ക് അവസരം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. എന്നാൽ നിത്യഹരിത നായകൻ എന്ന സിനിമയിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടു എന്ന് വേണം പറയാൻ. ഒരു ഫോക്സ് സിംഗിങ് സ്റ്റൈലുള്ള ഒരു ഗായകനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഗായകനല്ല, ശരിക്കും നായകനാണ്. പക്ഷെ നായകന് ഒരു ഗായകന്റെ സ്റ്റൈൽ എവിടെ ഉണ്ട് എന്ന് രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകൻ തിരിച്ചറിയും. ഒരു റസ്റ്റിക് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, ഫ്രം ദ ഹാർട്ട് സിംഗിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരിജാത പൂ എന്ന പാട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് പാടിക്കുന്നത്. നായകന്മാരിൽ നിന്ന് ഗായകരെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി പിന്നെയും തുടർന്നു എന്ന് വേണം പറയാൻ. നമ്മൾ അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഒരു ഗായകനായി നിത്യഹരിത നായകൻ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടുമുട്ടി. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹസീന എസ് വരികൾ എഴുതി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ പാടി, രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത നിത്യഹരിത നായകൻ എന്ന സിനിമയിലെ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ആർജി ഹീര, രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

റിയാലിറ്റി ഷോകളിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ ഒരു സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബെ പോസിറ്റീവ് എന്ന സിനിമയിലും അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് ഒരു മത്സരാർത്ഥിയായി തുടങ്ങി അതേ വേദിയിൽ തന്നെ ഒരു ജഡ്ജായി പോയിരിക്കുകയും അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു ടാലന്റ് ആയിരുന്നു ഋത്തിക എന്ന് പറയുന്ന ഒരു ഗായിക. അങ്ങനെ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഋത്തിക പാടിയിട്ടുള്ള ഒരു പാട്ടാണ് തൂ മഞ്ഞു പോലെന്റെ എന്ന് പറയുന്ന ഒരു ഗാനം. വിജയ് യേശുദാസും ഋത്തികയും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൂ മഞ്ഞു പോലെന്റെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ്, ഒരു രഞ്ജൻ രാജ് കയ്യൊപ്പുള്ള ഒരു പാട്ട് എന്ന് തന്നെ പറയണം. സോ ഈ ലവ് സോങ് തന്നെയാണ് നമ്മൾ അവസാനം കേൾക്കാൻ പോകുന്നത്, ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. പക്ഷെ രഞ്ജൻ രാജ് എന്ന സംഗീത സംവിധായകന്റെ മുഴുവൻ സത്തും നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇനിയും ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഒരുപാട് നല്ല കൂട്ടുകെട്ടുകളിൽ നിന്ന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും രഞ്ജൻ രാജിന് കമ്പോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് RG Hira and stay tuned to Ahalya FM 90.4 Keta Keta Kootukoodaam.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.